0: യാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ, ലോക പ്രസിദ്ധരായ വ്യത്യസ്ത ക്വാരിയങ്ങളുടെ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ഇസ്റാ 52 വരെയുള്ള വചനങ്ങൾ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ഇസ്റ 52 വരെയുള്ള വചനങ്ങളാണ് ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽഫാസി പാരായണം ചെയ്തത്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത്

പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: നമ്മുടെ ശ്രോതാക്കൾ പലരും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി മനഃപ്പാഠമാക്കുന്നവരാണ്.
3: തീർച്ചയായും അതിന് സഹായകമായ പീസ് റേഡിയോയുടെ ഏറ്റവും ലളിതമായ ഒരു പദ്ധതിയാണ് ഹിഫ്ളുൽ ഖുർആൻ.
2: ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. 35-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഓരോന്നും ആദ്യം ഏതാണ് വരുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തിൽ വന്നത് 10 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നാണ്. 2 മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 3 ഖാനിത്തീൻ വൽ ഖാനിത്താത്ത്. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമാക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ഹൈഫുൽ ഖുർആനാണ് നാം ഇതുവരെ കേട്ടത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഘണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുഖുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയ പ്രമുഖ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നും ഏതാനും ചില വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും സൂറത്ത് യൂസുഫ് 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വിശദീകരണവുമാണ്.
3: بسم الله الرحمن الرحيم سورة يوسف وجنم 1 الف لام را الف لام را تلك اوا ادوا ايوا ايات ايتുകളാണ് الكتابي വേദഗ്രന്ഥത്തിന്റെ المبين സ്പഷ്ടമായ അല്ലെങ്കിൽ വ്യക്തമായ

0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റോ. ഇവ സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ ആയത്തു അഥവാ വചനങ്ങളാകുന്നു.
1: വചനം രണ്ട്. ഇന്ന അൻസൽനാഹു. നിശ്ചയമായും നാം അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനൻ, ഒരു പാരായണ ഗ്രന്ഥമായി. അറബിയൻ, അറബിയിലുള്ളതായ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി അഥവാ നിങ്ങളായേക്കാം. തഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന അഥവാ നിങ്ങൾ ചിന്തിക്കുക.

0: നിശ്ചയമായും നാം ഇതിനെ ഒരു അറബി ഭാഷയിലുള്ള ഖുർആനായി അഥവാ പാരായണ ഗ്രന്ഥമായി കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുവാൻ വേണ്ടി.
1: പ്രാരംഭത്തിലെ കേവലാക്ഷരങ്ങളെപ്പറ്റി സൂറത്ത് അൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും വിവരിച്ചത് ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനും ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങളിലേക്കുമുള്ള റസൂലും തന്നെ. അതേസമയം അവിടുന്ന് ജനിച്ചു വളർന്നതും പ്രബോധനം നിർവഹിച്ചു കൊണ്ടിരുന്നതുമെല്ലാം അറബികളിലാണല്ലോ. അറബി ഭാഷയാകട്ടെ അക്കാലത്തെ ലോകഭാഷകളിൽ വെച്ച് എല്ലാ നിലക്കും മുൻപന്തിയിൽ നിൽക്കുന്നതുമായിരുന്നു. പ്രവാചകന്റെ ഭാഷയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ വേദഗ്രന്ഥം അവതരിക്കുന്നത് അപ്രായോഗികവുമാണല്ലോ. അങ്ങനെ ഖുർആൻ അറബി ഭാഷയിലായി തീർന്നു. അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. സാരം, ഒരു റസൂലിനെയും തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഭാഷയിലായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണത്. അദ്ധ്യായം 14 വചനം 4. കുറിപ്പ്: ഖുർആൻ അറബി ഭാഷയിലുള്ളതാണെന്നിരിക്കെ അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാമോ എന്നും മറ്റുമുള്ള വിവരങ്ങൾ മുഖവുരയിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി ഒന്നും സ്പർശിക്കുന്നില്ല. പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നുമുള്ള രണ്ടർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുള്ള വാക്കാണ് ഖുർആൻ. ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടേണ്ടതുമായതുകൊണ്ട് വിശുദ്ധ ഖുർആന് ആ പേർ തികച്ചും അനുയോജ്യമായിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ പേരെന്ന നിലക്ക് പറയുമ്പോൾ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിപ്പിച്ചുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറയുന്നു. അവശ്യം ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായി വിവരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണിവയെന്നും നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നുമുള്ള മുഖവുരയ്ക്ക് ശേഷം അടുത്ത വചനം മുതൽ സൂറത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: വചനം 3. നഹ്നു, നാം, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിക്കുന്നു, അലൈക, നിനക്ക്, അഹ്സന, ഏറ്റവും നല്ലതിനെ, അൽ ഖസസി, കഥാവിവരണത്തിലെ, ബിമാ ഔഹൈന, നാം വഹി നൽകിയതുമൂലം, ഇലൈക, നിന്നിലേക്ക്, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ, വൈങ്കുന്ത, നിശ്ചയമായും നീയായിരുന്നു, മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ്, ലമിന, പെട്ടവൻ തന്നെ, അൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ അഥവാ അറിയാത്തവരിൽ.

0: കഥാവിവരണം നാം നിനക്ക് വിവരിച്ചു തരുകയാണ്. ഈ ഖുർആനെ നാം നിനക്ക് വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നത് മൂലം. നിശ്ചയമായും ഇതിനു മുമ്പ് നീ ഇതിനെപ്പറ്റി അറിയാത്ത അശ്രദ്ധന്മാരിൽ പെട്ടവൻ തന്നെയായിരുന്നു.
1: ഏറ്റവും നല്ലൊരു കഥനം അഹ്സനുൽ ഖസസ് എന്ന് ഈ കഥയെ വിശേഷിപ്പിച്ചതിലടങ്ങിയ രഹസ്യങ്ങൾ പ്രാരംഭത്തിൽ നാം ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. കുറേ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വല്ല കഥാവിവരണവും കേട്ടാൽ കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായെന്നും ആ അവസരത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്നും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. ഖുർആനാകുന്ന ദിവ്യസന്ദേശങ്ങളിൽ നൽകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സൂറത്ത് എന്നും ഇതിലെ ഉള്ളടക്കമായ ചരിത്രകഥയെപ്പറ്റി മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമായിരുന്നില്ലെന്നും പറഞ്ഞതിൽ നിന്ന് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ ജനതയ്ക്കും അറിഞ്ഞുകൂടാത്ത ഒരു മുൻകാല ചരിത്രം അവിടുന്ന് വിവരിക്കുകയും മുൻ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതിനോട് അത് യോജിച്ചു വരികയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നല്ലാതെ ലഭിച്ചതായിരിക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ. ഈ ആമുഖത്തോടുകൂടി അള്ളാഹു കഥാവിവരണം ആരംഭിക്കുന്നു.
2: വചനം 4. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം. യൂസുഫു, യൂസുഫ്, ലി അബീഹി, തൻ്റെ പിതാവിനോട്. യാ അബത്തി, എന്റെ പിതാവേ. ഇന്നി റഅയ്തു, നിശ്ചയമായും ഞാൻ സ്വപ്നം കണ്ടു. അഹദ അശറ, പതിനൊന്ന്. കൗകബൻ, നക്ഷത്രത്തെ. വശംസ, സൂര്യനെയും. വൽ ഖമറ, ചന്ദ്രനെയും. റഅയ്തുഹും, അവരെ ഞാൻ കണ്ടു. ലീ, എനിക്ക്. സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട്.
3: إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين.
0: يوسف അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു. അതായത് എനിക്ക് സുജൂദ് ചെയ്യുന്നവരായി അവരെ ഞാൻ കണ്ടു.
1: റആ എന്ന ക്രിയാരൂപത്തിന് കണ്ടുവെന്നാണ് പൊതുവിൽ അർത്ഥം. എന്നാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചക്ക് റുഇയ എന്നും ബുദ്ധി കൊണ്ടുള്ള കാഴ്ചക്ക് അഥവാ അഭിപ്രായത്തിന് റഇ എന്നും സ്വപ്നക്കാഴ്ചക്ക് റുഇയ എന്നും സന്ദർഭോചിതം അതിന് അർത്ഥമാറ്റം വരുന്നതാണ്. ഇവിടെ സ്വപ്നക്കാഴ്ചയാണ് ഉദ്ദേശ്യം. യൂസുഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യൻ, അഥവാ ഇബ്രാഹീമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകൻ യൂസഫ്. സ്വപ്നത്തിൽ കണ്ട 11 നക്ഷത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന 11 സഹോദരന്മാരെയും സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്നും അവരെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്നുമായിരുന്നു ആ സ്വപ്നത്തിന്റെ പൊരുൾ. ഈ സ്വപ്നം കാണുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കേവലം ഒരു ബാലൻ മാത്രമായിരുന്നുവെന്ന് വഴിയെ മനസ്സിലാക്കാവുന്നതാകുന്നു. ഉന്നതന്മാരെ സമീപിക്കുമ്പോൾ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായി തലകുനിക്കലും കുമ്പിടലും മുട്ടുകുത്തലും ഒക്കെ അക്കാലങ്ങളിൽ പതിവുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉപചാരങ്ങൾക്കും സുജൂദ് എന്ന് പറയപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വല്ല ഉപചാര കൃത്യങ്ങൾ പ്രസ്തുത ഗ്രഹങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. അതായിരിക്കാം അവരെ സുജൂദ് ചെയ്യുന്നവരായി കണ്ടുവെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പ്രിയപുത്രൻ്റെ സ്വപ്നവാർത്ത കേട്ടപ്പോൾ അത് സഹോദരന്മാരെ അറിയിക്കുന്നത് നന്നല്ലെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി.
4: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്ത് യൂസുഫിലെ 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ?

0: അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം. അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: قال فما خطبكم أيها

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻ

0: നിയമങ്ങളാകട്ടെ, ഇതിലേത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, എന്നെ കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്ർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്ത് കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ്ദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ്ദ് മുൻഫസ്സിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

ഇന്ന ഹാദ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാമു തമാഥിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഒരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന,

0: واصبر لحكم ربك ولا تطع منهم آثما أو كفورا.
1: ഇവിടെ ഫസ്ബിർ ലി ഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലി ഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ, റായിനെ തർക്കീക്കാണ് അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലി ഹുക്മി റബ്ബിക, ലി ഹുക്മി റബ്ബിക കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആഥിമൻ ഔ കഫൂറ, ആഥിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
0: ഫസ്ബിർ ലിഹുക്മി റബ്ബിക വല തുതിഉ മിൻഹും ആഥിമൻ ഔ കഫൂറ.
1: ഇനി 25-ാമത്തെ ആയത്തിൽ
0: واذكر اسم ربك بكرة وأصيلا.
1: واذكر اسم ربك ഇവിടെ واذكر اسم കൂട്ടി ഓതുമ്പോൾ واذكر اسم അല്ലെങ്കിലോ واذكر اسم, അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല. വഖഫ് ചെയ്താൽ واذكر എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ ഒരിക്കലും അവിടെ واذكر اسم എന്ന് പറയരുത്, واذكر اسم واذكر اسم എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റത്തൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റത്തൻ ബുക്റത്തൻ എന്ന് പറയാൻ പാടില്ല.
0: വ അസ്വീല ബുക്റത്തൻ വ അസ്വീല
1: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇതിന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: هذا القرآن يوحدنا لطريق الخير يوجهنا
4: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
3: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
5: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
6: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
5: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
7: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക്, ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമുത്തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പൊ 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങൾ. അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. സൂറത്ത് യൂസുഫ് 88 മുതൽ 111 വരെയുള്ള ആയത്തുകൾ.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുന്നൂർ 62 മുതൽ 64 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ കൗസർ.

0: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. മദീന മസ്ജിദിന്റെ ഭവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണവും, അതുപോലെ മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്ത് സുഹ്റുഫിലെ 31 മുതൽ 56 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സൽമാൻ അൽ ഒതൈബി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്തു സുഹ്റുഫ് 31 മുതൽ 56 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് സൽമാൻ അൽ ഒത്തൈബി.
1: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ

അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഇതേ പരിപാടിയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും, ഓർക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. 32-ാമത്തെ ആയത്തിൽ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, ഇതാണ് ഇതിനു മുമ്പ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എങ്ങനെയാണ് അള്ളാഹു മരിച്ചുപോയ ആളുകളെ, മണ്ണോട് ചേർന്നവരെ ഒരിക്കൽ കൂടി അവരുടെ ശരീരം പുനഃസംഘടിപ്പിച്ച് മരണസമയത്ത് മനുഷ്യൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുക, മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ഒരിക്കൽ കൂടി സംവിധാനിക്കുക, അതിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേതുമില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നാൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഏതൊരു സാധാരണ മനുഷ്യനും അന്വേഷിക്കാനും കണ്ടെത്താനും ബോധ്യപ്പെടാനും കഴിയാവുന്ന തെളിവുകൾ നിരത്തി പരലോകത്തെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിന് ഇതിന് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ ഉൾപ്പെടെ ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റു പല അധ്യായങ്ങളിലും ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് അതിന് സാധിക്കുമോ? പരലോകത്തൊരിക്കൽ കൂടി മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുമോ? അതിനുള്ള തെളിവെന്താണ്? അതിൻ്റെ ഉത്തരങ്ങളിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓതിയ ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്ക്, ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, ആ 33-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു, വആയതുൻ ലഹും. ശരിക്ക് ആയതുൻ എന്നത് നമ്മളൊരു അറബി വായിക്കുമ്പോൾ ലൊമ്മ് തൻവീന് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുക, വആയതുൻ. എന്നാൽ അതിൻ്റെ ശേഷം ലാമു വരുമ്പോൾ ആ ആയതുൻ എന്നതിൽ ഇൻ എന്ന വ്യക്തമായ ഉച്ചാരണം ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തൻവീനിനെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഓതണം. അതിൻ്റെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല.
ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാത്തൊരു വലിയ കാര്യമല്ല.

പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ അതിങ്ങനെയാണ്, ആയത്തുൻ എന്ന് ഓതാതെ മറിച്ച് ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. വആയതുല്ലഹുമുൽ അർദു, വആയതുല്ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹ. ആ പാരായണം ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം. വആയതുല്ലഹും, വആയതുല്ലഹും, ആയത്തുൻ എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ മിൻ നഖീലിൻ, മിൻ നഖീലിൻ, മിൻ നഖീലിൻ എന്നതിനെ ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കണം. വജഅൽന ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅ്നാബ്. മിൻ നഖീലിൻ എന്ന് കഴിഞ്ഞുള്ള ആ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചു ഓതാനും ശ്രദ്ധിക്കണം. അതാ പറയണം, ഒന്ന് കേട്ടാൽ നമുക്ക് അതിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓതുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂടുതൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പാരായണമൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുക. എന്ന ഭാഗം ഒന്നുകൂടെ ഓതാം. വജഅൽനാ

മിന്നഖീലിൻ വ അഅനാബിൻ എന്നല്ല, വ അഅനാബിൻ വ ഫജ്ജർന എന്നല്ല. ആ വാവിന് മുന്നിൽ വരുന്ന തൻവീനുകളെ നഖീലിൻ എന്നതിലെ തൻവീനിനെയും അഅനാബിൻ എന്നതിലെ തൻവീനിനെയും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ സാധിക്കും. മിൻ നഖീലിൻ വ അഅനാബിൻ വ ഫജ്ജർന, ആ രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒരു തവണ കൂടി ആ രണ്ടായത്തുകൾ ഓതാം. കൂടെ ഇത് കേൾക്കുമ്പോൾ സൂറത്ത് യാസീൻ മലപ്പാടമുള്ള ധാരാളം ആളുകൾ ശ്രോതാക്കളിൽ ഉണ്ടാകും. അതോടൊപ്പം ഖുർആൻ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തായിരുന്നാലും മനസ്സിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഓതുകയാണെങ്കിൽ കുറച്ചൊക്കെ തെറ്റിതീർത്ത് നല്ല രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യാകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീൽ وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ. കൂടുതൽ നല്ല ഖിറാഅത്തുകൾ കേട്ട് പാരായണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാരായണ നിയമങ്ങൾ നല്ല രൂപത്തിൽ ഓതണമെന്ന് തന്നെ, വിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല തളാത്മകമായി പാരായണം ചെയ്യണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം? ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലെ വാക്കുകളെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ള അറബി പദങ്ങളെ, വാക്കുകളെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആയത്തുൻ, ആയത്ത് എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഓരോ വചനങ്ങളെ ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ അതൊരു സാങ്കേതിക പദമായി അങ്ങനെ ഉപയോഗിക്കുന്നു. എന്നാൽ ആയത്ത് എന്നതിനുള്ള മലയാള പരിഭാഷ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ ആയത്തു ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ലഹും അവർക്ക്, അവർക്കുള്ള ദൃഷ്ടാന്തം. അഥവാ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടാകും. ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചു, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് സാധ്യമാകുമോ, അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ദൃഷ്ടാന്തം, പരലോകമുണ്ട്, മനുഷ്യൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനുള്ള തെളിവ് അൽ അർദ്, ഭൂമിയാണ്. അൽ അർദ്, ഭൂമിയാണ്. എങ്ങനെയാണ് ഭൂമി തെളിവാകുക? എങ്ങനെയാണ് മരിച്ചുപോയവരെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നതിന് ഭൂമി ഒരു ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയാണ്? അൽ അർദുൽ മൈത്ത, അൽ മൈത്തു, മൈത്തസ്, മയ്യത്ത് എന്ന വാക്ക് മലയാള പദം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ്. ശവം, ജീവനില്ലാത്തത്, നിർജീവമായത്. അപ്പോൾ അൽ അർദുൽ മൈത്ത എന്നു പറഞ്ഞാൽ നിർജീവമായ ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, അഹ്യൈന, അഹ്യൈന എന്നു പറഞ്ഞാൽ ഹയാത്താക്കി, നാം അതിന് ജീവൻ നൽകി. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്ന്, ആ ധാന്യത്തിൽ നിന്ന്. യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആയത്തിലെ വാക്കുകളെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. മരിച്ചുപോയവരെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കും എന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് വ ആയത്തുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്.
അൽ അർദുൽ മൈത്ത, നിർജീവമായി കിടക്കുന്ന ഭൂമിയാണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ അതിൽ നിന്ന് അഥവാ ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അപ്പോൾ അതിൽ നിന്ന്. യഅ്കുലൂൻ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധാന്യത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മഴ കിട്ടാതെ, വെള്ളമില്ലാതെ, സസ്യലതാദികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ്, പുൽമേടുകളെല്ലാം നശിച്ച് ചമ്പലായി, ഒന്നുമില്ലാത്ത ചുവന്ന മണ്ണ്, അതല്ലെങ്കിൽ പച്ചപ്പ് നശിച്ചുപോയ ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തേക്ക് മഴ വർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിർജീവമായ ആ ഭൂമി, അള്ളാഹു അതിനെ ജീവിപ്പിക്കുകയാണ്. വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു. മഴയുടെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നു നോക്കൂ. മഴ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കിടന്നിരുന്ന, തരിശായി കിടന്നിരുന്ന ഭൂമിയെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ എന്തൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. എവിടെയായിരുന്നു ഈ ചെടികൾ? എവിടെയായിരുന്നു ഈ പച്ചപ്പ്? എവിടെ നിന്നാണ് ഈ ഇലകൾ മുളച്ചു വന്നത്? ഒരു വിത്തും നമ്മൾ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അതുപോലെയാണ്. മനുഷ്യൻ മരിച്ചു, മണ്ണോട് ചേർന്നു, മണ്ണിനടിയിലായി, ചിതലരിച്ചുപോയി. കുറെ കാലങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി കാഹളത്ത് രൂപപ്പെടുമ്പോൾ എങ്ങനെയാണോ ആ മഴ വർഷിച്ച് തരിശായ ഭൂമിയിൽ വിത്തുകൾ മുളച്ച് സസ്യലതാദികൾ ഉണ്ടായി, ഉണങ്ങിക്കടന്നിരുന്ന, വരണ്ടുകടന്നിരുന്ന തരിശുഭൂമി കാണാൻ നയനമനോഹരമായ പച്ചപ്പുള്ള സുന്ദരമായ പരിസ്ഥിതിയായി മാറിയത്, ആ രൂപത്തിൽ അതിന് സാധിക്കുന്ന, അത് നിർവഹിക്കുന്ന അള്ളാഹു മനുഷ്യനെ അതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ധാന്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഭൂമിക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, വജഅൽന, നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫീഹ, അതിൽ അഥവാ ആ ഭൂമിയിൽ. ജന്നാത്തിൻ, തോട്ടങ്ങളെ. ജന്നതുൻ, വാക്ക് നമുക്ക് സുപരിചിതമാണ്. സ്വർഗത്തിന് ജന്ന എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നു. തോട്ടത്തിനും ജന്നത്ത് എന്ന പദമാണ് ഉപയോഗിക്കുക. ജന്നാത്തിൻ, തോട്ടങ്ങൾ. മിൻ നഖൈലിൻ, എന്തിൻ്റെ തോട്ടങ്ങളാണ്? നഖൈൽ, നഖ്ല, ഈത്തപ്പനം, ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങൾ. വ അഅ്നാബിൻ, ഇനബുൻ, ഇനബുൻ ജംഉ അഅ്നാബുൻ, ഇനബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅ്നാബ്. മുന്തിരികൾ, മുന്തിരികളുടെയും ഈത്തപ്പഴങ്ങളുടെയും തോട്ടങ്ങൾ അള്ളാഹു ആ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വ ഫജ്ജർന, നാം പൊട്ടിയൊഴുക്കുന്നു. ഫീഹ, ആ തോട്ടങ്ങളിൽ, ഭൂമിയിൽ. മിനൽ ഉയൂൻ, ഐന്, ഉയൂൻ, ഐൻ എന്നതാണ് അതിൻ്റെ ഏകവചനം. ഉയൂൻ എന്നതാണ് ബഹുവചനം. അർത്ഥം അരുവികൾ, ഉറവകൾ എന്നാണ്. കണ്ണുകൾക്കും, മനുഷ്യൻ്റെ കണ്ണിന് ഐൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഐൻ ഉയൂൻ എന്നതിന് നീരുറവകൾ, ചെറിയ അരുവികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് ഈ രണ്ട് ആയത്തിലെ അറബി പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ. ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാം. നമ്മുടെ ശ്രദ്ധ കൂടെയുണ്ടാകണം. എന്തുകൊണ്ടാണ് ആയത്തിലെ വാക്കുകളുടെ അർത്ഥം പറയുന്നത്? അതിൻ്റെ ആശയം പറഞ്ഞ് നമുക്കതിൻ്റെ സാരാംശം ലഭിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ ഇതിന് കാതോർക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ്സിൽ ഒരണ്ടായത്ത് പഠിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ അറബി വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു പത്തായത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതേ വാക്കുകൾ വരുന്ന മറ്റു ആയത്തുകൾ നമുക്ക് സ്വയമേവ വായിക്കുമ്പോൾ അതിൻ്റെ ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഉപകാരപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായത്തുകളുടെ വാക്കുകളെ വേഗത്തിലൊന്ന് പറയാം.
വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അൽ അർദുൽ മൈത്ത, നിർജീവമായ മയ്യത്തായ ഭൂമിയാണ്. അഹയ്യൈനാഹ, അതിനെ നാം ഹയാത്താക്കി, അതിന് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, അതിൽ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, അതിൽ നിന്ന്, ഹബ്ബൻ, ധാന്യങ്ങളെ. ഫമിൻഹു യഅക്കുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വ ജഅൽന ഫീഹ, അങ്ങനെ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി. ജന്നാത്തു മിൻ നഖൈലിൻ, ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ. വ അനാബിൻ, മുന്തിരിയുടെയും. വ ഫജ്ജർന ഫീഹ, അതിൽ നാം പൊട്ടിയൊഴുക്കി. മിനൽ ഉയൂൻ, അരുവികൾ, ഉറവകൾ. അപ്പോൾ ആയത്ത് എന്ന വാക്ക് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടാകും. ആ ഒരു വാക്ക് നമ്മൾ പ്രാവശ്യം ഒന്ന് പഠിക്കാം. ദൃഷ്ടാന്തം. ഹബ്ബൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ധാന്യം. ഒയൂൻ എന്ന വാക്കിന് എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞത്? അയിന്, ഒയൂൻ എന്ന് പറഞ്ഞാൽ അരുവികൾ, ഉറവകൾ. കണ്ണിനും അയിന് എന്ന വാക്ക് പറയും എന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെന്നാൽ, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ ചിന്തയോട് സംസാരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്ഥാപിക്കാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തത്തെ, തെളിവിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് വളരെക്കാലം പരിചയമുള്ള ഒരു മാർഗമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംവിധാനമാണ്. ഏതു നാഗരിക ജീവിതത്തിൽ കഴിയുന്ന ആളായിരുന്നാലും, എത്ര നഗരവൽകൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളായിരുന്നാലും, അയാൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഏതെങ്കിലും ഒരു കൃഷിയിടത്തിൽ മുളച്ചുണ്ടായി, വിളവെടുത്ത് പഴുത്തു പാകമായി, മൂത്തു പാകമായി, അത് വെന്ത് തൻ്റെ ഭക്ഷണപാത്രത്തിലെത്തുമ്പോൾ അതാണ് അവൻ, അതുകൊണ്ടാണ് അവൻ വിശപ്പടക്കുന്നത്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ, ഒരു വിത്ത് മുളക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ, ഒരു ധാന്യം വിളയുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ, ഒരു മരം കായ്ച്ചു പഴമുണ്ടായി പഴുത്തു പാകമാകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. കാരണം കൃഷി ഒട്ടുമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്കുമുള്ള ഭക്ഷണം വരുന്നത് ഒരു കൃഷിയിൽ നിന്നാണ്. പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് കൃഷി മാത്രം മനുഷ്യൻ്റെ ഉപജീവനമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നാണിപ്പോൾ വ്യവസായങ്ങൾ ഉണ്ടായത്? രണ്ടോ മൂന്നോ നൂറ്റാണ്ടിനപ്പുറം കൃഷി മാത്രമാണ് മനുഷ്യന് പരിചയമുള്ളത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏറ്റവും വേഗത്തിൽ മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ അറിയാനും മനസ്സിലാക്കാനും കഴിയാവുന്ന മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഒരു ഉദാഹരണം കൊണ്ടാണ്, ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് അള്ളാഹു പരലോകത്തെ ഇവിടെ സ്ഥാപിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണത്. തരിശായ ഭൂമി ഉണ്ടാകുന്നു വേനലിൽ, അത് കഴിഞ്ഞ് ഒരു മഴ പെയ്യുമ്പോൾ ആ തരിശുഭൂമിയിൽ വിത്തുകൾ മുളയ്ക്കുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു അല്ലേ. ആ റബ്ബ് അതുപോലെ ഒന്നുമില്ലാത്ത, മണ്ണായിപ്പോയ മനുഷ്യനെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് നടക്കുക എന്നാണ് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, പല വിത്തുകളും അവ എടുത്തു പരിശോധിച്ചാൽ, ഒരുപക്ഷെ ഒരു കല്ലുകൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളൊക്കെ ഈത്തപ്പഴം കഴിക്കുന്ന ആളുകളാണ്. ഈത്തപ്പഴം ധാരാളമായി കഴിക്കാറുണ്ട്. അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ഈത്തപ്പഴം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്നെങ്കിലും ഒരു തവണ ഈത്തപ്പഴത്തിൻ്റെ കുരു കടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ശ്രമിക്കില്ല. ഒരു ശ്രമം പോലും നടത്തി നോക്കില്ല. കാരണം അറിയാം, ഒരിക്കലും അത് നടക്കൂല. എന്നാൽ ഈത്തപ്പഴക്കുരു മണ്ണിൽ കിടന്ന് മഴ പെയ്ത് വെള്ളമൊന്നു നനഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ശക്തമായ പുറന്തോടിനെ പിളർത്തി ആ ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള മൺപാളിയെ പിളർത്തി വിത്ത് പുറത്ത് മുള പുറത്തു വരികയാണ്. നമ്മുടെ ചെറിയ വിരൽ കൊണ്ട് അതൊന്ന് ഞെരടിയാൽ, ഒന്ന് പിടിച്ച് അതിനെ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിൻ്റെ കാലൊന്ന് തട്ടിയാൽ വിത്ത് മുളച്ചു വരുന്ന അതിൻ്റെ മുള പൊട്ടിപ്പോകും. പക്ഷേ ആ മുള
ഒരു വിത്തിൻ്റെ പുറന്തോടിനെ പിളർത്തിയാണ് പുറത്തു വരുന്നത്. ആ മുള മണ്ണിനെ തുരന്നാണ് പുറത്തു വരുന്നത്. ആരാണതിന് ശക്തി നൽകിയത്? ആ മുളയെ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു തന്നെ മണ്ണോട് ചേർന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി പുനഃസംഘടിപ്പിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും അള്ളാഹു രണ്ടു ദൃഷ്ടാന്തങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, മഴയുടെ കൃഷിയുടെ അടയാളങ്ങൾ, ഉദാഹരണം. ഇവിടെ നോക്കൂ, 22 അധ്യായം സൂറത്തു ഹജ്ജിലെ 5-6 ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന, ഒന്ന് വായിച്ചു നോക്കേണ്ടുന്ന രണ്ട് ആയത്തുകളാണത്. 5 ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. വതറൽ അർദ ഹാമിദതൻ ഫഇദാ അൻസൽന അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. തരിശായ ഭൂമിയെ നിനക്കു കാണാം. ഫഇദാ അൻസൽന അലൈഹൽ മാഅ, അതിൻ്റെ മേൽ അള്ളാഹു നാം മഴയൊന്ന് വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത്, അതൊന്ന് ഇളകും. വറബത്, അതൊന്ന് വികസിക്കും. വ അംബതത് മിൻകുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള ഇണകളിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കും. തരിശായി കിടക്കുന്ന മണ്ണിൽ മഴ പെയ്താൽ അത് മുളച്ച് പച്ചപ്പുള്ളതായി തീരുകയാണ്. ദാലിക ബിഅന്നല്ലാഹുവൽ ഹഖ്, അല്ലാഹു അവൻ തന്നെയാണ് സത്യം. അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകും. 35 അധ്യായം സൂറത്ത് ഫാത്തിറിലെ 9 ആയത്ത് നോക്കൂ. വല്ലാഹുല്ലദീ അർസല റിയാഹ് ഫതുസീറു സഹാബം ഫസഖനാഹു ഇലാ ബലദിൻ മയ്യിതിൻ ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. വല്ലാഹുല്ലദീ, അല്ലാഹു അവനാകുന്നു, അർസല റിയാഹ, കാറ്റുകളെ അയച്ചവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് അവൻ ആ കാറ്റുകൊണ്ട് മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫസ്വഖനാഹ്, ആ മേഘത്തെ നാം നയിച്ചു കൊണ്ടുപോകുന്നു. ഇലാ ബലദി മയ്യത്തിൻ, നിർജീവമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക്. ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, എന്നിട്ട് നിർജീവതയ്ക്കു ശേഷം ആ ഭൂമിയെ മഴ വർഷിക്കുമ്പോൾ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. കദാലിക നുശൂർ, തരിശുഭൂമിയിൽ വിത്തുമുളയ്ക്കുന്ന പച്ചപ്പുണ്ടാകുന്ന അത്ര പണി മാത്രമേ അള്ളാഹുവിന് മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാനുള്ളൂ. കദാലിക നുശൂർ, അപ്രകാരമാകുന്നു മനുഷ്യരെ അള്ളാഹു പുനർജീവിപ്പിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്. അടുത്ത ഒരായത്ത് സൂറത്ത് ഖാഫില ആയത്ത് നോക്കൂ. വനസ്സൽനാ മിനസ്സമാഇ മാഅ വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, വാനലോകത്ത് നിന്നു നാം അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുന്നു, വെള്ളമിറക്കുന്നു. ഫഅംബത്നാ ബിഹി, ആ വെള്ളം കൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു. ജന്നാത്തിൻ, തോട്ടങ്ങൾ. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും. വന്നഖല ബാസിഖാത്തിൽ ലഹാ തുൽഉ നദീദ്, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾക്ക് പഴുത്തുപാകമായ വലിയ കുലകളുണ്ട്. റിസഖല്ലിൽ ഇബാദ്, മനുഷ്യർക്കുള്ള ഉപജീവനമായിട്ടാണ് ഇതെല്ലാം നാം ഉണ്ടാക്കുന്നത്. വഅഹ്യൈനാ ബിഹി ബൽദതം മൈത, ആ മഴ കൊണ്ട്, വെള്ളം കൊണ്ട് മരിച്ചുകിടക്കുന്ന ഒരു ഭൂമിയെ നാം ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാകുന്നു നിങ്ങളുടെ പുനരെഴുന്നേൽപ്പ്, ഒരിക്കൽ കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഈ ആയത്തിലൂടെയും പഠിപ്പിക്കുന്നു. അതേ ആശയമാണ് സൂറത്തു യാസീനിലെ 33-34 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകമെന്ന യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കാൻ മനുഷ്യനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ട് പരലോകത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകളെ ഓതാം. ഒന്ന് ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ وَأَخْرَجْنَا مِنْهَا حَبًّا فَمِنْهُ يَأْكُلُونَ. അവർക്കുള്ള ദൃഷ്ടാന്തം
നിർജീവമായ ഭൂമിയാകുന്നു. അതിനെ നാം പുനർജീവിപ്പിക്കുന്നു. അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആ ധാന്യങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. വജഅൽനാ

0: അങ്ങനെ ആ ഭൂമിയിൽ അവിടെ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ അരുവികളെ നാം പൊട്ടിയൊഴുക്കുകയും ചെയ്യുന്നു. ഇത്രയും ആണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد والحمد لله رب العالمين.
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുത്തത്. ഒരു നോട്ട്ബുക്കും പേനയുമായി ഈ പാഠഭാഗങ്ങൾ എഴുതിയെടുക്കുകയും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളിൽ ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
3: വചനം 112. ഫസ്തഖിം, ആകയാൽ നീ ചൊവ്വിന് നിലകൊള്ളുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. ഒമൻ താബ, മടങ്ങിയവരും അഥവാ പശ്ചാത്തപിച്ചവരും. മഅക, നിന്റെ കൂടെ. വലാ തുഗൗ, നിങ്ങൾ അതിരുവിടുകയും അരുത്. ഇന്നഹു, നിശ്ചയമായും അവൻ. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീർ, കാണുന്നവനാണ് അഥവാ കണ്ടറിയുന്നവനാണ്.

0: ആകയാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക. നിങ്ങൾ അതിരുവിടുകയും ചെയ്യരുത്. നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്.
1: വചനം 113. വലാതർക്കനൂ, നിങ്ങൾ ചായരുത് അഥവാ ചരിയരുത്. ഇലല്ലദീന വലമു, അക്രമം ചെയ്തവരിലേക്ക്. ഫതമസ്സക്കും, അപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നതാണ് അന്നാറു, നരകം അഥവാ അഗ്നി. വമാലക്കും, നിങ്ങൾക്കില്ലതാനും. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. മിൻ ഔലിയാ, യാതൊരു രക്ഷാധികാരികളും. സുമ്മ, പിന്നെ. ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.

0: പ്രവർത്തിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ലതാനും എന്നിരിക്കെ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.
1: നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയവർ എന്ന് പറഞ്ഞത് ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പശ്ചാത്തപിച്ച തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും മടങ്ങിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു. അതിപ്രധാനമായ മൂന്ന് നിർദ്ദേശങ്ങൾ അല്ലാഹു ഈ വചനം മുഖേന നൽകിയിരിക്കുന്നു. ഒന്ന്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ നിലകൊള്ളണം. വിശ്വാസപരമായും ആചാരാനുഷ്ഠാനപരമായുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ മൂലമോ മറ്റുള്ള വഹ്യുകൾ മൂലമോ ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കണമെന്ന് സാരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നും താൽപ്പര്യമായിരിക്കും. രണ്ട്, അതിരുവിടാതിരിക്കണം. അല്ലാഹുവും അവൻ്റെ റസൂലും ഓരോ കാര്യത്തിലും നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിക്കപ്പുറം കടന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കോ പരപ്രേരണകൾക്കോ വശംവദരായി പോകരുതെന്ന് സാരം. മത തത്വങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും നിരക്കാത്ത നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുകരണങ്ങളുമെല്ലാം അതിരു കവിയലിൽ ഉൾപ്പെടുന്നു. മൂന്ന്, അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത്. അവിശ്വാസികൾ, അനിസ്ലാമികമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അനാചാര ദുരാചാരങ്ങളിൽ മുഴുകിയവർ എന്നിങ്ങനെയുള്ളവരുമായി അനുഭാവവും അനുനയവും സ്വീകരിക്കരുതെന്ന് സാരം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഫലം രക്ഷയില്ലാത്ത നരകശിക്ഷയാണെന്നും ആ അക്രമികളാരും തന്നെ നിങ്ങളെ രക്ഷിക്കുവാനുണ്ടാകുകയില്ലെന്നും അല്ലാഹു പ്രത്യേകം താക്കീതും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് മൗലിക നിർദ്ദേശങ്ങൾക്കു ശേഷം അനുഷ്ഠാനപരമായി സത്യവിശ്വാസികൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
2: വചനം 114. വഅഖിം, നീ നിലനിർത്തുകയും ചെയ്യുക. അസ്സലാത്ത, നമസ്കാരം. തറഫൈ, രണ്ട് വക്കത്ത്. അന്നഹാരി, പകലിൻ്റെ. വസുലഫൻ, അടുത്ത സമയങ്ങളിലും. മിനല്ലൈലി, രാത്രിയിൽ നിന്ന്. ഇന്നൽ ഹസനാത്തി, നിശ്ചയമായും നന്മകൾ. യുദ്ഹിബ്ന, അവ പോക്കിക്കളയുന്നു. അസ്സയ്യിആത്തി, തിന്മകളെ. ദാലിക, അത്, അഥവാ ഇത്. ദിക്റ, ഉപദേശമാണ്, സ്മരണയാണ്. ലിദ്ദാക്കിരീൻ, ഓർമ്മിക്കുന്നവർക്ക്.

0: പകലിന്റെ രണ്ട് വക്കിലും രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു.
1: വചനം 115. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ, കാരണം നിശ്ചയമായും അല്ലാഹു, ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്റ, പ്രതിഫലത്തെ, അൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവരുടെ.
2: വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റ അൽ മുഹ്സിനീൻ,
0: ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക, കാരണം നിശ്ചയമായും സൽഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കുകയില്ല.
3: മാനസികവും വാചികവും ശാരീരികവുമായ വിനയാർപ്പണങ്ങൾ അടങ്ങിയതും അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായതുമായ ഒരു ആരാധനാ കർമ്മമത്രേ നമസ്കാരം. ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചുരുക്കം ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൂടാ എന്ന് ഹദീസുകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവയല്ലാത്ത ഏതവസരങ്ങളിലും മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും മഹത്തായൊരു പുണ്യകർമ്മമത്രേ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം മാത്രമേ നിർബന്ധമായി നിയമിക്കപ്പെട്ടിട്ടുള്ളൂവെന്നു മാത്രം. നമസ്കാര കർമ്മത്തിന് കൂടുതൽ ഉപയുക്തവും അനുയോജ്യവുമായ സമയം രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഏതാനും സമയവുമാണെന്ന് ഇവിടെ എന്ന പോലെ 17-ൽ 78, 20-ൽ 130, 50-ൽ 39, 40, 76-ൽ 25, 26 മുതലായ വേറെ പല സ്ഥലങ്ങളിലും അല്ലാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും ഉപയോഗിച്ച വാക്കുകളിൽ കുറേയൊക്കെ വ്യത്യാസം കാണുമെങ്കിലും പ്രകൃതിപരമായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചുറ്റുപാടുകളിലും ജീവിതക്രമങ്ങളിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പലതും പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമയങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. ഇതു സംബന്ധിച്ച് താഴെ വരുന്ന സൂറത്തുകളിൽ ചിലതെല്ലാം വിവരിക്കുന്നുണ്ട്. നിലവിലുള്ള 5 നിർബന്ധ നമസ്കാരങ്ങളുടെ നിയമപരമായ സമയനിർണയമല്ല ഈ വചനങ്ങളുടെ ഉദ്ദേശ്യം. എങ്കിലും അതിനാസ്പദമായ ഒരടിസ്ഥാനം ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് താനും. പകലിന്റെ തുടക്കം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രഭാതം മുതൽക്കാണുള്ളത്. ഉച്ചവരെയുള്ള സമയം രാവിലെയിലും ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം വൈകുന്നേരത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ സുബ്ഹ് നമസ്കാരം പകലിന്റെ ആദ്യത്തിലും അസർ നമസ്കാരം അതിൻ്റെ അന്ത്യത്തിലുമാണുള്ളത്. മഗ്രിബും ഇശായുമാകട്ടെ പകലിനോടടുത്തു നിൽക്കുന്ന രാത്രിവേളയിലും. ദുഹറിന്റെ സമയം ഉച്ചയ്ക്കു ശേഷമായതുകൊണ്ട് അത് വൈകുന്നേരത്തിൽ ഉൾപ്പെടുത്താം. സൂറത്തു റൂമിലെ ആയത്തിൽ രാവിലെയും വൈകുന്നേരവും സായാഹ്നത്തിനും മധ്യാഹ്നത്തിനും എന്നുകൂടി പറഞ്ഞിട്ടുള്ളതും സ്മരണീയമാകുന്നു. റൂം 17-18. ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള ക്ഷമയെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല, വിശാലർത്ഥത്തിലുള്ള ഒരു പൊതുകൽപ്പനയാണത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കുന്നതിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമങ്ങളിലും, ശത്രുക്കൾ മൂലമോ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ ഉണ്ടായിത്തീരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നു എന്ന വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു തത്വമാകുന്നു. നമസ്കാരം നിലനിർത്തുവാൻ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ തത്വം അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ പൊതുവിലും നമസ്കാരം പ്രത്യേകിച്ചും തിന്മകളെ അകറ്റിക്കളയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ പക്കൽ പാപവും പാകപ്പിഴവും വന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മകളുടെ കുറ്റം നീങ്ങിപ്പോകും. അള്ളാഹു അത് പുറത്തു തരും എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ ഇവിടെ ഓർമ്മിക്കുന്നത് അവസരോചിതമായിരിക്കും. 1. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, തിന്മയെ തുടർന്ന് നന്മ ചെയ്യുകയും ചെയ്യുക, എന്നാൽ അത് അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 2. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാകുന്നു, മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം. 3. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു അന്യസ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചു. അപ്പോൾ വഅഖിമിസ്സലാ എന്നുള്ള ഈ വചനം അവതരിച്ചു. ആ പുരുഷൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി മുസ്ലിം. 4. അല്പം ദീർഘമായ ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നിശ്ചയമായും തിന്മയായതിനെ തിന്മയായതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയില്ല, എങ്കിലും തിന്മയെ നന്മ കൊണ്ട് അവൻ മായ്ക്കും, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. 5. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്നിരുന്നതുപോലെ വുദു ചെയ്ത് കാണിച്ച ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ ചെയ്ത പ്രകാരം വുദു ചെയ്ത് ആരെങ്കിലും തൻ്റെ സ്വന്തത്തോട് ഒന്നും സംസാരിക്കാതെ അഥവാ ഏകാഗ്രതയോടെ രണ്ടു റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പക്ഷം മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നന്മകൾ മൂലം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മഹാപാപങ്ങളല്ലാത്ത തിന്മകളെ ഉദ്ദേശിച്ചാണെന്ന് മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചെറുപാപങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ മൂലം പൊറുക്കപ്പെടുകയെന്നും വലിയ പാപങ്ങളിൽ പ്രത്യേകം പശ്ചാത്താപം അഥവാ തൗബ തന്നെ വേണമെന്നും പല മഹാന്മാരും പറഞ്ഞു കാണുന്നതും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അദ്ദേഹം നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദിനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ വിശുദ്ധ ഖുർആനിലെ അൽ മുത്തഫിഫീൻ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുക്കുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, ലോകപ്രശസ്ത കാരിയുകളുടെ സുന്ദരമായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ പ്രോഗ്രാം തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദ് അഷ്ഷുറൈ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരമായ പാരായണങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സൗദ് അഷ്ഷുറൈം.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ലോകപ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസുർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം. നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ചതിന്റെ ശബ്ദാവിഷ്കാരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തഫ്സീർ സഅദിയിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 105 അധ്യായം സൂറത്തുൽ ഫീൽ എന്ന അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം നമ്മളതിൻ്റെ പാരായണം, മധുരതരമായ രീതിയിലുള്ള അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല

0: കൂട്ടമായി. തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു, എറിഞ്ഞും കൊണ്ട്. ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്. മിൻ സിജ്ജീൽ, സിജ്ജീലിൽ അഥവാ ഇഷ്ടികക്കല്ലിൽ, ചൂളക്കല്ലിൽ, കളിവണ്ണുകല്ലിൽ പെട്ട. ഫജഅലഹും, അങ്ങനെ അവൻ അവരെ ആക്കി. ക അസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ. മക്കൂൽ, തിന്നപ്പെട്ട, ഭക്ഷിക്കപ്പെട്ട. 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണിപ്പോൾ നാം ശ്രദ്ധിച്ചത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം.
1: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ,
2: ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്തെന്ന് നീ കണ്ടില്ലേ?
1: അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ,
2: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ?
1: വഅർസല അലൈഹിം തൈറൻ അബാബീൽ,
2: കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ. അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.
0: ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ സൂറത്ത് എപ്പോഴാണ്, എങ്ങനെയാണ് അവതരിക്കാനുണ്ടായ കാരണം, എന്താണ് ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ബഹുമാന്യ പണ്ഡിതനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അല്ലാഹു ആനക്കാരെ കൊണ്ട് പ്രവർത്തിച്ചതിൽ തൻ്റെ അടിമകളോടുള്ള കാരുണ്യവും അവൻ്റെ ഏകത്വത്തിൻ്റെയും തെളിവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ യാഥാർത്ഥ്യവും നീ കണ്ടില്ലേ? അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തോട് കുതന്ത്രം കാണിക്കുകയും അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും അത് തകർക്കാൻ ആനകളെ കൂടെ കൂട്ടി യമനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും അറബികൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യവുമായി അവർ വന്നു. മക്കയ്ക്ക് അടുത്തെത്തിയപ്പോൾ അറബികൾ അവരെ പ്രതിരോധിച്ചില്ല. അവരെ ഭയന്ന് മക്കക്കാർ സ്ഥലം വിട്ടു. എന്നാൽ ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ വഹിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു അയച്ചു. ഈ കല്ലുകൾ കൊണ്ട് പക്ഷികൾ അടുത്തുള്ളവരെയും ദൂരെയുള്ളവരെയും തുടരെ തുടരെ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തകർന്ന് തരിപ്പണമായി. അവർ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയായി. അവരുടെ ദ്രോഹങ്ങളെ അല്ലാഹു അവസാനിപ്പിക്കുകയും കുതന്ത്രങ്ങളെ അവരിലേക്കു തന്നെ തിരിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവം ഏറെ പ്രസിദ്ധവും പരിചിതവുമാണ്. ഈ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതിനാൽ തന്നെ ഈ സംഭവം പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ തെളിവും അമാനുഷികമായ സംഭവങ്ങളിൽ ഒന്നുമാകുന്നു. നന്ദിയും സ്തുതിയും അല്ലാഹുവിന് തന്നെ.
0: സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ തോതിലുള്ള വിശദീകരണവും ഈ തഫ്സീർ സഅദിയിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത അതിൻ്റെ മലയാള വിവർത്തനവുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു ദിവസത്തിൽ കേൾക്കാം. അടുത്ത സൂറത്തിനെ പരിചയപ്പെടുന്ന ആ എപ്പിസോഡ് കൃത്യമായും ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഓരോ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
5: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ

0: അമ്മയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ പഠിക്കുന്ന ഭാഗം സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് അബ്ദുശക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്.
5: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فَمَن لَّمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ مِن قَبْلِ أَن يَتَمَاسَّ فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
4: വല്ലദീന യുദാഹിറൂന, വല്ലദീന പറയണത്തിൽ വല്ലസീന എന്നോ വല്ലദീന എന്നോ ഓതിപ്പോകരുത്. വല്ലദീന ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം ഒരു നേരിയ തോതിൽ പുറത്തേക്ക് വരണം അതിൻ്റെ നാവിൻ്റെ അറ്റം. വല്ലദീന വല്ലദീന യുദാഹിറൂന, ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യുദാഹിറൂന എന്നോ യുദാഹിറൂന എന്ന അല്ല, യുദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. യുദാഹിറൂന
5: മിൻ നിസാഇഹിം,
4: സാക്കിനായ നൂന് ശേഷം നൂന്, ഇത് ഗംഭീറുന്ന മിൻ നിസാഇഹിം, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ നിസ ഇഹിം മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻ നിസ ഇഹിം, മിൻ നിസ ഇഹിം. ശേഷം സുമ്മ യഊദൂന, സുമ്മ സുമ്മ ആയി പോലെ ഒരിക്കലും അർത്ഥമാറ്റം സംഭവിക്കും. വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സുമ്മ, സുമ്മ അല്ല സ സി സു എസ്, സുമ്മ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ ദാലിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട്, അതാണ് സ. സുമ്മ യഊദൂന, യഊദൂന അല്ല യഊ, യഊദൂന. ലിമാ ഖാലു ഫതഹ്രീറു, ഫതഹ്രീറു, ഫതഹ്രീറു അല്ല ഫതഹ്, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. റഖബതിൻ മിൻ, തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. റഖബതിൻ, റഖബതിൻ മി, മിൻ ഖബ്ലി, നൂനിന് ശേഷം, സാകിനായ നൂനിന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം സ്വരഭാരത്തിൽ കൂടെ ആയിരിക്കണം. മിൻ ഖബ്ലി, ഖബ്ലി. ഐ യതമസ, സാകിന നൂനു ശേഷം ഇത് ഗംബിഗുന്ന. ഐ യതമസ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഐ യതമസ, വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നീട്ടരുത്. രണ്ട് ഹറക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ദാലിക്കും തുഅദൂന, ദാലിക്കുമല്ല ദാലിക്കും, ദാലിക്കും തുഅദൂന, തുഅദൂന. സാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. തുഅദൂന ബിഹ്, വഖഫ് ചെയ്യുമ്പോൾ ബിഹ് ഹഅന് സുക്കൂനായിരിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു ബിമാ تعملون, تعملون خبير, خبير الله خبير رائن ترقيق جيرم. أردت آيت نلامة آيت فمن لم يجد فصيام, فمن لم ساكنا نون الشاشم لامان إدغام بلا غنة, إدغام بلا غنة نون الشابدان كالكاد فمن لم, فمن لم إنجنا ريكنا لم يجد, لم يجد. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസൊക്കെ പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലം യലിദ് വലം യൂലദ്. അവിടെ പലപ്പോഴും പല ആളുകളും ലം യലിദ് വലം യു ഉണ്ട, ഈ ഒരു ശബ്ദമായിരിക്കും മിയ മ്യു എന്ന ശബ്ദം, അത് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം ലം യലിദ് എന്ന രൂപത്തിൽ. ഫെമൽ ലം യജീദ്, ഫെമൽ ലം യജീദ്, ജീമിന് കെസറാണ്. പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. യജീദ് ഫസ്യാമു, ഫസിയാമു സീനല്ല സ്വാദ്. ഫസ്യാമു ഷഹ്റൈനി, ഷഹ് ഹഅനെ കലകല ചെയ്യാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഷഹ്റൈനി മുതതബിഈനി, മുതതബിഈനി. മിൻ ഖബ്ലി, സാകിന നൂനു ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന. നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. മിൻ ഖബ്ലി അയ് യതമസ, ഇവിടെയും മദ് മുത്തസിൽ, അതുപോലെ വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഫമൻ ലം യസ്തതിഅ, ഫമൻ ല ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ലം യസ്തതിഅ, വളരെയധികം ശ്രദ്ധിക്കേണ്ട, ധാരാളം ആളുകളിൽ പലപ്പോഴും അബദ്ധമായിട്ട് വരുന്നൊരു പ്രയോഗമാണത്. യസ്തതിഅ അല്ല യസ്ത, ഒന്നാമത്തെ ത ലൈറ്റ് ലെറ്ററാണ്, അഥവാ കനപ്പിക്കാതെ ഉച്ചരിക്കേണ്ട അക്ഷരം. രണ്ടാമത്തേത് ത, കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് രണ്ടും ഒരുപോലെയാവരുത്, തീർത്തും വ്യത്യസ്തമാണ്. ലം യസ്തതിഅ, യസ്തതിഅ. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണത് കൃത്യമായ മഖ്റജിൽ നിന്നും അതിൻ്റെ സിഫത്തുകളൊക്കെ ഉള്ളതാവുകയുള്ളു. ഫമൻ ലം യസ്തതിഅ വഇത് ഫഇത്ആമു, ഫഇത്ആമു സിത്തീന മിസ്കീന. ذلك لتؤمنوا, ذلك الا ذلك ان ذا ذال ഉള്ള ആ ഒരു വേർഡുകൾ പലപ്പോഴും അല്ലദീന എന്നുള്ളതും ദാലിക്ക ഇതൻ ഇവിടെ അഊദു, ഇവിടേക്ക് പലപ്പോഴും ധാരാളം ആളുകൾ ഔസു എന്നോ അല്ലെങ്കിൽ ഔദു അല്ലെങ്കിൽ ദാലിൻ്റെ ഉച്ചാരണം തീർത്തും ഒരു അബദ്ധമുള്ളതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ദാലിൻ്റെ മഹ്റജ് അതുപോലെ തന്നെ സിഫത്തുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണത്. ذلك لتؤمنوا بالله ورسوله وتلك حدود الله وتلك حدود ح തൊണ്ടയുടെ മധ്യഭാഗം ഹുദൂദ് അല്ല ഹുദൂദ് الله وللكافرين عذاب اليم وللكافرين عذاب عذاب അല്ല عذاب അല്ല عذاب ذلك ചരിക്കുമ്പോൾ നാവിന്റെ അറ്റം ഉൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അദാബുൻ അദാബുൻ അലീം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇവിടെയും അദാബുൻ അലീം തൻവീനു ശേഷം അല്ലെങ്കിൽ സാക്കിന നൂന് ശേഷം ഹംസ വരുമ്പോഴും പലപ്പോഴും ധാരാളം ആളുകൾ അവിടെ ഹംസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയും അദാബുൻ അലീം അല്ലെങ്കിൽ അസാബുൻ അലീം ഇങ്ങനെ. ഏതുപോലെ പിന്നെ കുഫുവൻ നഹദ്, ധാരാളം ആളുകൾ എങ്ങനെയാണ് പറയാം കുഫുവൻ നഹദ് കുഫുവൻ അഹദ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അദാബുൻ അലീം ആയത്തിൻ്റെ അവസാനത്തിൽ മദ്ദ് ഇഅറാദുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
6: വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലൂ ഫതഹ്രീറു റഖബ فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَٰلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
4: സൂറ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് കേട്ടത്. ഭംഗിയായിട്ട് പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ, ജസാക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
8: يا ايها الذين امنوا ان جاءكم فاسق بنبأ فتبينوا ان تصيبوا قوما بجهاله فتصبحوا على

0: السماوات والأرض والله بصير بما تعملون.
1: جزاكم الله خيرا. نام കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹുജുറാത്ത് 6 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
2: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫജർ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അസ്സാമിൽ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: كل ممزق ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio, tuned to reality.

0: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

وأحصوا العدة واتقوا الله ربكم، لا تخرجوهن من بيوتهن

0: ഇതോടുകൂടി ഹർമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.

ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 106. ഫഅമ്മാ, എന്നാൽ, അല്ലദീന ഷഖു, ദൗർഭാഗ്യമടഞ്ഞവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ, ഫഫിന്നാരി, നരകത്തിലായിരിക്കും, ലഹും, അവർക്കുണ്ടായിരിക്കും, ഫീഹാ, അതിൽ, സഫീറുൻ, ദീർഘശ്വാസം അഥവാ നെടുവീർപ്പ്, വശഹീഖ്, തേങ്ങിക്കരച്ചിലും അഥവാ അട്ടഹാസവും.

അർദു, ഭൂമിയും, ഇല്ലാമാശാ, ഉദ്ദേശിച്ചതൊഴികെ, റബ്ബുക, നിന്റെ നാഥൻ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഫഅലുൻ, നന്നായി പ്രവർത്തിക്കുന്നവനാണ്, ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത്.

0: ഭൂമിയും നിലനിൽക്കുമ്പോഴൊക്കെയും അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും നിന്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെയ്യുന്നവനാകുന്നു.
1: വചനം 108. അമ്മാ, എന്നാൽ അല്ലദീന സുഇദു, ഭാഗ്യം സിദ്ധിച്ചവർ, ഫഫിൽ ജന്നതി, സ്വർഗത്തിലായിരിക്കും, ഖാലിദീന, സ്ഥിരവാസികളായിക്കൊണ്ട്, ഫീഹാ, അതിൽ, മാദാമത്ത്, നിലനിൽക്കുന്ന കാലത്തോളം, അസമാവാതു,

0: സൽഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ അവർ സ്വർഗത്തിലുമായിരിക്കും. ആകാശങ്ങളും ഭൂമിയും നിലവിലിരിക്കുമ്പോഴൊക്കെയും അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ മുറിഞ്ഞു പോകാത്ത ഒരു ദാനമായിക്കൊണ്ട്.
1: നിർഭാഗ്യരായ ദുർജനങ്ങൾ നരകത്തിലും സൽഭാഗ്യരായ സജ്ജനങ്ങൾ സ്വർഗത്തിലും സ്ഥിരവാസികളായിരിക്കുമെന്ന് പറഞ്ഞ ശേഷം രണ്ട് സ്ഥലത്തും ആകാശങ്ങളും ഭൂമിയും നിലകൊള്ളുന്ന കാലത്തോളം എന്നുകൂടി പറഞ്ഞു അതിനെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാലത്തും മുറിഞ്ഞു പോകാതെ നിലനിൽക്കുമെന്ന അർത്ഥത്തിൽ രാപ്പകൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം എന്നും നക്ഷത്രം വെളിപ്പെടുന്ന കാലം എന്നുമൊക്കെ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു പ്രയോഗമാണിതും. ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വർഗീയാനുഗ്രഹങ്ങളും നരകീയ ശിക്ഷാനുഭവങ്ങളും ശാശ്വതമാണെന്നുള്ളതിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ യോജിച്ച അഭിപ്രായമാണുള്ളത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗവാസികൾ അതിൽ ശാശ്വതരാണെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ അവസാനമില്ലെന്ന് കാണിക്കുമാറ് അബദ എക്കാലവും എന്നുകൂടി അതിനെ ശക്തിപ്പെടുത്തുന്നതായി 5-ാം അധ്യായത്തിൽ 122, 9-ാം അധ്യായത്തിൽ 22, 64-ാം അധ്യായത്തിൽ 9 മുതലായ സ്ഥലങ്ങളിൽ ഖുർആനിൽ കാണാവുന്നതാണ്. ഇതേ വാക്ക് തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൽ 169 72-ാം അധ്യായത്തിൽ 23 കാണാം. ആ നിലക്ക് 107-ാം വചനത്തിലും 108-ാം വചനത്തിലും ഇല്ലാ മാഷാ റബ്ബുക്ക നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം വിവരിക്കുന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളതായി കാണുന്നു. ആ വാക്കിലെ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലോ അർത്ഥോദ്ദേശ വിവരണങ്ങളിലോ കേന്ദ്രീകൃതമാണവയെന്ന് പറയാം. പ്രസ്തുത അഭിപ്രായ വ്യത്യാസങ്ങളും അതതിന്റെ തെളിവുകളും വിമർശനങ്ങളും ചുരുക്കി ഉദ്ധരിച്ചാലും അത് കുറെ ദീർഘിച്ചു പോകും. അതിൽ കാര്യമായ പ്രയോജനം കാണുന്നുമില്ല. നരകത്തെ സംബന്ധിച്ച് മാത്രം പരിപൂർണമായ അർത്ഥത്തിലുള്ള ശാശ്വതത്വം ഇല്ലെന്ന് ചുരുക്കം ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പ്രധാനമായും ചില യുക്തിന്യായങ്ങളാണ് അവർക്കുള്ള തെളിവ്. ഖുർആനിലെ ചില വാക്കുകൾ ഇതിനനുസരിച്ച് അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഈ വാദക്കാർ തന്നെയും അതിൻ്റെ താൽപ്പര്യവും ഉദ്ദേശവും വിവരിക്കുന്നതിൽ പല അഭിപ്രായക്കാരാകുന്നു. ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രസ്താവനകളിൽ നിന്ന് നേർക്കുനേരെ വ്യക്തമാകുന്നതെന്തോ അതുമാത്രമാണ് നമുക്ക് അവലംബം. അതേസമയത്ത് നരകശിക്ഷാനുഭവങ്ങൾക്ക് പരിപൂർണ ശാശ്വതത്വം ഉണ്ടാകുന്നതിന് യുക്തിപരമായ കാരണങ്ങൾ തന്നെ ചില പണ്ഡിതന്മാർ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. നരകാവകാശികളായ ദുർഭാഗ്യവാന്മാർക്ക് ശാശ്വതമായ നരകശിക്ഷ നൽകുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് തന്നെയാണെന്നും അതിൽ നീതിക്കും ന്യായത്തിനും വിരുദ്ധമായ ഒന്നുമില്ലെന്നും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 107-ാം വചനത്തിന്റെ അവസാനത്തിൽ ഇന്ന റബ്ബക ഫഅലുൽ ലിമാ യുരീദ്, നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗാവകാശികളായ സൽഭാഗ്യവാന്മാർക്ക് നൽകപ്പെടുന്ന സ്വർഗീയ ജീവിതം ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ലെന്നും അതിന് യാതൊരുവിധ ഹാനിയും നേരിടുകയില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 108-ാം വചനത്തിന്റെ അവസാനത്തിൽ അതാ അൻ ഗൈറ മജ്ദൂദ്, മുറിഞ്ഞു പോകാത്ത ദാനം എന്നും പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളും പ്രത്യേകം ശ്രദ്ധേയമത്രേ.
2: വചനം 109. ഫലാതക്കു, അപ്പോൾ നീ ആയിരിക്കരുത്, ഫീമിരിയത്തിൻ, ഒരു സംശയത്തിലും അല്ലെങ്കിൽ തർക്കത്തിൽ, മിമ്മായഅബുദു, ആരാധിച്ചു വരുന്നതിനെപ്പറ്റി, ഹ ഉലായി, ഇക്കൂട്ടർ, മായഅബുദൂന, അവർ ആരാധിക്കുന്നില്ല, ഇല്ലാ കമാ, യാതെന്നുപോലെയല്ലാതെ, യഅബുദു, ആരാധിക്കുന്നു, ആബാഉഹും, അവരുടെ പിതാക്കൾ, മിൻ ഖബ്ലു, മുമ്പ്, വ ഇന്ന, നിശ്ചയമായും നാം, ലമുവഫൂഹും, അവർക്ക് പൂർത്തിയാക്കി അഥവാ നിറവേറ്റി കൊടുക്കുന്നവർ തന്നെ, നസീബഹും, അവരുടെ ഓഹരി, ഗൈറ മൻഖൂസ്, ചുരുക്കപ്പെടാതെ അഥവാ കുറവ് വരുത്തപ്പെടാതെ.

0: ഇക്കൂട്ടർ ആരാധിച്ചു വരുന്നതിനെപ്പറ്റി നീ യാതൊരു സംശയത്തിലും ആയിരിക്കരുത്. ഇവരുടെ പിതാക്കൾ മുമ്പ് ആരാധിച്ചിരുന്നത് പോലെയല്ലാതെ ഇവർ ആരാധിക്കുന്നില്ല, അഥവാ അവരെ ഇവരും അനുകരിക്കുന്നുവെന്നു മാത്രം. നിശ്ചയമായും നാം അവരുടെ ഓഹരി ഒട്ടും കുറവ് വരുത്തപ്പെടാത്ത വിധം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നവരുമാകുന്നു.
1: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ കാര്യത്തിൽ വല്ല സംശയവും ഉണ്ടായതുകൊണ്ടല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് നീ സംശയത്തിലായിരിക്കരുത് എന്ന് പറയുന്നത്. മറ്റുള്ളവർ മനസ്സിരുത്തുവാൻ വേണ്ടിയാണത്. അള്ളാഹുവിനെ ഇല്ലാത്ത വസ്തുക്കളെ അവർ ആരാധിക്കുന്നതിന് യാതൊരു തെളിവും ന്യായവും അവർക്കില്ലെന്നും പൂർവികന്മാരെ അന്ധമായി അനുകരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഫലം അള്ളാഹു അവർക്ക് ശരിക്കും കാട്ടിക്കൊടുക്കുമെന്നുമാണ് പിന്നീട് പറഞ്ഞതിൻ്റെ സാരം.
2: വചനം 110. വലഖദ് ആതൈനാ, നാം കൊടുത്തിട്ടുണ്ട് മൂസാക്ക് അൽ കിതാബ, വേദഗ്രന്ഥം. ഫഖ്തുലിഫ, എന്നിട്ട് ഭിന്നിക്കപ്പെട്ടു. ഫീഹി, അതിൽ. വലൗല, ഇല്ലായിരുന്നെങ്കിൽ. കലിമത്തുൻ, ഒരു വാക്ക് അല്ലെങ്കിൽ വാക്യം. സബഖത്, മുൻകടിഞ്ഞു. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. ലഖുദിയ, തീരുമാനം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ബൈനഹും, അവർക്കിടയിൽ. വ ഇന്നഹും, നിശ്ചയമായും അവർ. ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെ. മിൻഹു, അതിനെപ്പറ്റി. മുരീബ്, ആശയക്കുഴപ്പത്തിലാക്കുന്ന അഥവാ ആശങ്കാജനകമായ.

0: മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി, എന്നിട്ട് അതിൽ ഭിന്നാഭിപ്രായമുണ്ടായി. നിന്റെ റബ്ബിൽ നിന്ന് ഒരു വാക്ക് മുൻകഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ തീരുമാനമെടുക്കപ്പെടുമായിരുന്നു. അവരാകട്ടെ ഇതിനെക്കുറിച്ച് ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാണ്.
1: വചനം 111. വഇന്ന കുല്ലൻ, നിശ്ചയമായും എല്ലാവരും, ലമ്മാലയുവഫിയന്നഹും, അവർക്ക് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും, അഥവാ നിറവേറ്റാതിരിക്കുകയില്ല. റബ്ബുക, നിന്റെ റബ്ബ്, അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ബിമാ യഅമലൂന, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്.

0: അവർക്ക് അവരവരുടെ കർമ്മങ്ങൾ അഥവാ കർമ്മഫലങ്ങൾ നിന്റെ റബ്ബ് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അവൻ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
1: സാരം: ഖുർആനെ സംബന്ധിച്ചുള്ള ഈ ഭിന്നിപ്പും നിഷേധവും നടാടെ ഉണ്ടായതല്ല. മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിക്ക് വേദഗ്രന്ഥം നൽകിയപ്പോൾ അതിനെ സംബന്ധിച്ചും ഇങ്ങനെയുണ്ടായിട്ടുണ്ട്. അതിനെതിരെ അവസാന നടപടിയെടുക്കുവാൻ അള്ളാഹുവിന് പ്രയാസമൊന്നുമില്ല. പക്ഷേ അത് പരലോകത്ത് വെച്ചായിരിക്കുമെന്ന് അവൻ മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ അതിപ്പോൾ തന്നെ നടക്കുമായിരുന്നു. ഇനിയും ഇവർ ഖുർആനെപ്പറ്റി സംശയത്തിലും ആശയക്കുഴപ്പത്തിലുമായി തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം തികച്ചും അള്ളാഹു അവരെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ എല്ലാ ചെയ്തികളും അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേൽ വിവരിച്ച ചരിത്ര സംഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹു ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: Peace Radio. Tune to reality.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَأَتَّخِذُ مِن دُونِهِ آلِهَةً إِن يُرِدْنِ الرَّحْمَنُ بِضُرٍّ لَّا تُغْنِ عَنِّي شَفَاعَتُهُمْ شَيْئًا لَّا تُغْنِ عَنِّي شَفَاعَتُهُمْ

بربكم فاسمعون. قيل ادخل الجنة، قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 23 മുതൽ 27 ഉൾപ്പെടെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച 3 പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രകഥയാണ് 13-ാമത്തെ ആയത്ത് മുതൽ ഇതുവരെയുള്ള ആയത്തുകളിലായി അള്ളാഹു വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും പറയുന്നതിന് മുമ്പായി പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. അതിൽ 23-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. അഅത്തഖിദു മിൻ ദൂനിഹി എന്ന് ഓതുക ശരിയായ പാരായണമല്ല. അഅത്തഖിദു മിൻ ദൂനിഹി എന്നതാണ് അവിടുത്തെ പാരായണം. മിൻ എന്നതിൽ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, കാരണം അതിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ദാലാണ്. എന്നാൽ അതേസമയം ആലിഹത്തൻ എന്നു പറയുന്നതിലെ തൻവീനിനെ ആലിഹത്തൻ എന്നു തന്നെ വ്യക്തമാക്കി ഉച്ചരിക്കണം, കാരണം അതിന് ശേഷമുള്ളത് ഹംസാണ്. അത് കഴിഞ്ഞ് ഇൻ യുരീദീനി റഹ്മാനു എന്ന പാരായണം ശരിയായ രീതിയല്ല, മറിച്ച് ഈയുരീദീനി റഹ്മാനു എന്നതാണ് അവിടുത്തെ പാരായണ രീതി. ബിദുറിൻ എന്ന് വ്യക്തമാക്കി ഓതുകയല്ല വേണ്ടത്, മറിച്ച് ആ തൻവീനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് എന്നാൽ മാണിക്കാതെ ആ രൂപത്തിലാണ് അവിടെ ഓതേണ്ടത്. ഷെയ് എൻ എന്ന് പറയുന്നിടത്തും ഒരു തൻവീനുണ്ട്. ആ തൻവീനിനെ അതിനുശേഷം വന്നിട്ടുള്ളത് വാവായതുകൊണ്ട് വാവിൽ ലയിപ്പിച്ചുകൊണ്ട് ഇതാം ചെയ്ത് അന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. ഷൈ ഔലായും അത് കഴിഞ്ഞ് അടുത്ത ആയത്തിലും ഇതുപോലെ തൻവീൻ വന്നിട്ടുണ്ട്. ഇന്നി എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള നൂന് മണിച്ചോദനം ഇന്നി, അത് ശ്രദ്ധിക്കുക. ഇദൽ ലഫി അല്ല ഇദല്ലഫി ളലാലിം മുബീൻ, ളലാലിൻ മുബീൻ അല്ല ളലാലിം മുബീൻ. ഇന്നി എന്ന് പറയുന്നിടത്ത് മണിക്കണം. അവിടെ മദ്ദുണ്ട്, ഇന്നീ എന്ന് നീട്ടിയോ അതല്ലെങ്കിൽ സാധാരണത്ത ഒരു പാരായണം പോലെ ഒരു തൊബീഇയായ മദ്ദോടുകൂടി അത്ര അധികം നീട്ടാതെയോ ഓതാവുന്നതാണ്. മദ് മുംഫസിലാണ്. ബിറബ്ബിക്കും ഫസ്മഊൻ അവിടെ ബിറബ്ബിക്കും എന്ന് പറയുന്നിടത്ത് നൂന് ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി ഓതണം. ശേഷം ഫാ ആണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അതിനൊരു അവ്യക്തത വരാൻ രണ്ട് ചുണ്ടുകൾ പൂട്ടി ഉച്ചരിക്കുമ്പോഴാണ്, പരസ്പരം ബന്ധിപ്പിച്ച് ഉച്ചരിക്കുമ്പോഴാണ് മീമുണ്ടാകുന്നത്. ബിറബ്ബിക്കും ഫസ്മഊൻ, അവിടെ ആ മീം ഫായിൽ ലയിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യമാണ് ഈ
അഞ്ച് ആയത്തുകളിലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ. അതോടൊപ്പം കൂടുതൽ പഠനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്നും പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ നല്ല ഒരു ഖാരിഇന്റെ പാരായണം ശ്രദ്ധിച്ച് പരമാവധി നമ്മുടെ ഖുർആൻ ഒത്ത് നന്നാക്കണമെന്നും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ഒരു ആശയത്തിലേക്ക് കടക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് അത്തഹിദു മിന്ദൂനിഹി, ഇത്തഹദ സ്വീകരിച്ചു ഉണ്ടാക്കി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആദ്യത്തെ അ എന്നത് ചോദ്യവാക്കാണ്, ഒരു യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം വരുന്ന ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അ. അത്തഹിദു, ഞാൻ സ്വീകരിക്കുകയോ, മിന്ദൂനിഹി അവനെ കൂടാതെ, അഥവാ ആ നാട്ടിലേക്ക് ഒരു ജനതയെ നിയോഗിച്ചു, ആ ജനതയിലേക്ക് ഒരു മൂന്ന് പ്രവാചകന്മാരെ നിയോഗിച്ചു, ആ പ്രവാചകന്മാർ ആ സമൂഹത്തോട് സംസാരിച്ചു, ആ സമൂഹം പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളി. ആ സന്ദർഭത്തിൽ ഒരാൾ വന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല, അവർ പ്രതിഫലം പറ്റാത്തവരല്ലേ, നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് തടസ്സമാണുള്ളത് എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അടുത്ത അദ്ദേഹം പറയുന്ന വാചകമാണ്, ആ മൂന്ന് പ്രവാചകന്മാരിൽ വിശ്വസിച്ച നല്ലവനായ ആ വ്യക്തി പറയുന്ന വാചകമാണ്. ആ അത്തഹിദു, ഞാൻ സ്വീകരിക്കുകയോ മിന്ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ, ഇലാഹ് എന്നതിൻ്റെ ബഹുവചനമാണ് ആലിഹ, ആരാധ്യന്മാർ. അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ, അള്ളാഹു എങ്ങനെയുള്ളവനാണ്, ഇൻ യുരിദ്, ഇൻ യുരിദ് അറാദ യുരീദു മുറാദ് ഇറാദത്ത്, അറാദ യുരീദു ഇറാദത്ത് മുറാദ്, ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് മുറാദ് എന്ന വാക്ക്, ഉദ്ദേശം. യുരീദു അള്ളാഹു ഉദ്ദേശിച്ചു, ഇൻ യുരീദ് അവൻ ഉദ്ദേശിച്ചാൽ, നീ എനിക്ക്, ആരുദ്ദേശിച്ചാൽ, അർ റഹ്മാൻ പരമകാരുണികൻ എനിക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബിദ്ദുരിൻ ഒരു ദുർറ് ഒരു ബുദ്ധിമുട്ട്, ലാ തുഗനി പ്രയോജനപ്പെടുകയില്ല, അന്നി എനിക്ക്, ഷഫാഅത്തുഹും അവരുടെ ശുപാർശ, ഷഫാ ശുപാർശ പ്രയോജനപ്പെടുകയില്ല, ഷൈഅൻ ഒന്നും തന്നെ, അവരുടെ ശുപാർശ കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല, വലാ യുങ്ഖിദൂൻ അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല, അൻഖദ യുങ്ഖിദു രക്ഷപ്പെടുത്തുക. അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുകയോ അവനെ അള്ളാഹുവിനെ കൂടാതെയുള്ള ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ, എന്താണ് അങ്ങനെ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം, റബ്ബിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കാനുള്ള കാരണം, സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്, പരമകാരുണ്യകൻ എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ അവരുടെ ശുപാർശകളൊന്നും ഒരു പ്രയോജനവും ചെയ്യുകയില്ല, അവർക്കെന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല. അള്ളാഹു എനിക്ക് ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു വെക്കാനും ആർക്കും കഴിയില്ല. പിന്നെന്തിനാണ് ഞാൻ റബ്ബല്ലാത്തവരെ ആരാധിക്കുന്നത്? അങ്ങനെ ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, ഇന്നി 24-ാമത്തെ ആയത്ത് നോക്കൂ, ഇന്നി തീർച്ചയായും ഞാൻ, ഇതൻ അപ്പോൾ, ലഫീ ളലാലിൻ വഴികേടിൽ തന്നെയാണ്, മുബീൻ വ്യക്തമായ, ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ തീർച്ചയായും ഞാൻ അപ്പോൾ വ്യക്തമായ വഴികേടിലായിത്തീരും. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും ആരാധ്യന്മാരായി സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വ്യക്തമായ വഴികേടിലായി. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, സ്വാഹിബു യാസീൻ, യാസീനിലെ വ്യക്തി എന്ന് മുഫസ്സിറുകൾ ചരിത്രകാരന്മാർ ഈ സംഭവം വിശദീകരിക്കുന്നിടത്ത് എടുത്തു പറയാറുള്ള പ്രവാചകന്മാരിൽ വിശ്വസിച്ച മുവഹിദായ, അള്ളാഹുവിൻ്റെ മതത്തിൽ നിലനിൽക്കാൻ ശ്രമിച്ച വ്യക്തി തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഇന്നി തീർച്ചയായും ഞാൻ, ഇന്ന പ്ലസ് അന, ഇന്നയും അനയും കൂടി ചേർന്നതാണ്, ഇന്നി
തീർച്ചയായും ഞാൻ. ആമൻതു, ഞാൻ വിശ്വസിച്ചു. ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ. ഫസ്മഊൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കിൻ. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോളിൻ. നിങ്ങളുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. തൈല, അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇത് നേരത്തെ 25-ാമത്തെ ആയത്ത് ഫസ്മഊൻ വരെയുള്ളത് ഐഹിക ജീവിതത്തിൽ സാഹിബു യാസീൻ അഥവാ ആ ഗ്രാമത്തിലെ പ്രവാചകന്മാരിൽ വിശ്വസിച്ച മുസ്ലിമായിത്തീർന്ന വ്യക്തി ഐഹിക ജീവിതത്തിൽ തൻ്റെ ജനതയോട് സംസാരിക്കുന്ന വാചകങ്ങളാണ്. ഇനി 26-ാമത്തെ ആയത്ത് നോക്കൂ. ഖൈല, അദ്ദേഹത്തോട് പറയപ്പെട്ടു. ഇത് മരണശേഷമുള്ള, അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഉദുഖൽ, നീ പ്രവേശിക്കുക. അൽ ജന്നത, സ്വർഗത്തിലേക്ക്. പാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈത, ആയിരുന്നുവെങ്കിൽ. ഖൗമീ, എൻ്റെ സമൂഹം. യഅലമൂൻ, അറിയുന്നവർ. യാ ലൈത, ലൈത എന്നുള്ളത് ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വാക്കാണ്. ഇങ്ങനെ ആയിത്തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനല്ല ലൈത്ത ഉപയോഗിക്കുക. ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു രൂപമാണ് ലൈത്ത. യാ ലൈത്ത കൗമീ യഅലമൂൻ, എൻ്റെ സമൂഹം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അറിയുമോ? അറിയില്ല. കാരണം മരണശേഷമാണ് അദ്ദേഹത്തോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയുന്നത്. എനിക്ക് ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചതിനാൽ ലഭിച്ച സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗപ്രവേശനം സാധ്യമായതിനെ സംബന്ധിച്ച് അവരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി 27-ാമത്തെ ആയത്ത് നോക്കൂ. എന്തുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്? ബിമാ ഓഫറ ലി, ഓഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു, മഗ്ഫിറത്ത്, ലീ എന്നോട്, എൻ്റെ റബ്ബി എൻ്റെ റബ്ബ്. അപ്പം എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതിനാൽ, ബിമാ ഓഫറ, പൊറുത്തു തന്നതുകൊണ്ട്, ലീ എനിക്ക്, റബ്ബി എൻ്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തന്നതുകൊണ്ട്, വജഅലനി, അവൻ എന്നെ ആക്കിയതുകൊണ്ടും, മിനൽ മുക്രമീൻ, ആദരിക്കപ്പെട്ടവരിൽ, എൻ്റെ റബ്ബ് എന്നെ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടും, എൻ്റെ രക്ഷിതാവ് എനിക്ക് പൊറുത്തു തന്നതുകൊണ്ടും ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതെൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരെയുള്ള അർത്ഥം. വാക്കുകളുടെ അർത്ഥം നമ്മുടെ ഓർമ്മയിൽ ഒരു തവണ പറഞ്ഞതുകൊണ്ട് നിന്നുകൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു ചെറിയ വിശദാംശം, ചെറിയൊരു വിശദീകരണം പറയുന്നു. ആ സന്ദർഭത്തിൽ ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം പറയാം. അതൊന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. സൂറത്ത് യാസീനിൻ്റെ തുടക്കം നമ്മൾ കേട്ടിരുന്നു, ഓർക്കുന്നുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം സ്ഥാപിക്കുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഈ തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നിങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനതയുടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിത സമൂഹത്തിൻ്റെ ഉദാഹരണം വിശദീകരിച്ചു. അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരിൽ പല ആളുകളുടെയും കഴുത്തുകളിൽ അല്ലാഹു ചങ്ങല സ്ഥാപിച്ചിരിക്കുന്നു. തല ഉയർത്തി സത്യം കാണാൻ, തല താഴ്ത്തി സത്യം കാണാനുള്ള കഴിവ് അവർക്കില്ലാത്ത വിധം അവർ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം, പിന്നീട് 13-ാമത്തെ ആയത്ത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരാശ്വാസം എന്നോണം, പ്രവാചകരെ നിങ്ങൾ മാത്രമല്ല കളവാക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങളെ മാത്രമല്ല ജനങ്ങൾ പരിഹസിച്ചു തള്ളിയിട്ടുള്ളത്, മുൻഗാമികളായ പ്രവാചകന്മാരുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സ്ഥിതിഗതികൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പ്രവാചകനെയും പ്രബോധക സമൂഹത്തെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ ധിക്കരിച്ച ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണം ഇവിടെ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാന ഭാഗത്തിലാണ് നമ്മളുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? ആ വ്യക്തി അള്ളാഹുവോട്, തൻ്റെ സമൂഹത്തോട്, ആ വ്യക്തി തൻ്റെ സമൂഹത്തോട് പറയുന്നു, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഞാൻ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിക്കുകയോ
അള്ളാഹുവാണെങ്കിലോ ഈ യുരിദിനി റഹ്മാൻ പരമകാരുണ്യകൻ എനിക്കുദ്ദേശിച്ചാൽ ബിദുറിൻ ഒരു ബുദ്ധിമുട്ട്. ലാ തുഗനി അന്നി ഷഫാഅത്തുഹും ഷൈഅ അവരുടെ ഒരാളുടെയും ശുപാർശ ഉപകാരപ്പെടുകയില്ല. വലാ യുൻഖിദൂൻ എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല. എൻ്റെ രക്ഷയും എൻ്റെ ശിക്ഷയും തീരുമാനിക്കുന്നത്, എനിക്ക് ഭാഗ്യവും നിർഭാഗ്യവും തീരുമാനിക്കുന്നത്, എനിക്ക് സന്താനം നൽകുന്നതും നൽകാതിരിക്കുന്നതും, എനിക്ക് രോഗം നൽകുന്നതും രോഗത്തെ സുഖപ്പെടുത്തുന്നതും, എനിക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നതും എന്നെ ദരിദ്രനാക്കുന്നതും അള്ളാഹുവാണ്. ഇതിലൊരാൾക്കും ഒരു പങ്കുമില്ല. ഒരാൾക്കും എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല. ഒരാളുടെ ശുപാർശയും റബ്ബിൻ്റെ ഈ കലാകതിറുകളെ തടയാൻ സാധ്യവുമല്ല. ഇതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചിരുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഇതായിരുന്നു. എന്തായിരുന്നു? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നൽകുന്നു. അവരുടെ മനസ്സിലുള്ള താൽപ്പര്യം എന്താണ്? ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ സഹായാർത്ഥന നടത്തും.

സൂറ സുമറിലെ മൂന്നാമത്തെ ആയത്താണ് ഒന്ന്. മാനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, നമുക്ക് പരിചയമുള്ളൊരു ആയത്താണ്. ഞങ്ങൾ അള്ളാഹുവിലെ കടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയെ ആരാധിക്കുന്നവർ പറയുന്നു, ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയോടാണ് ഇദ്ദേഹം പറയുന്നത്, എൻ്റെ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനോ പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാനോ അവർക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ എൻ്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ തടഞ്ഞു വെക്കാനും ആർക്കും സാധിക്കുകയില്ല. സൂറത്ത് സുമറിലെ തന്നെ മറ്റൊരായത്ത് നമുക്കിങ്ങനെ വായിക്കാം, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്. പ്രവാചകരെ, മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ സമൂഹത്തോട് ചോദിക്കൂ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണെന്ന്. ഖുൽ, എന്നാൽ നബിയെ പറയൂ, അഫറായിച്ചും മാത്രം മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവയെ നിങ്ങൾ കണ്ടില്ലേ, ഇൻ അറാദനി അല്ലാഹു ബിളുറിൻ, എന്റെ റബ്ബ് എനിക്കൊരു പ്രയാസം ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന കാശിഫാതു ലുരിഹി, ആ പ്രയാസം നീക്കിക്കളയാൻ അവർക്ക് സാധിക്കുമോ, ഔ അറാദനി ബിറഹ്മത്തിൻ, അതല്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് ഒരു കാരുണ്യം ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, എന്റെ റബ്ബിന്റെ കാരുണ്യത്തെ പിടിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുമോ. ഖുൽ ഹസ്ബി അല്ലാ അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, നബിയെ പറയുക, എനിക്കെന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കുന്നവർ അവൻ്റെ മേലാകുന്നു ഭരമേൽപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റബ്ബിൻ്റെ കാരുണ്യത്തെ തടയാൻ, അള്ളാഹുവിൻ്റെ അള്ളാഹു നൽകുന്ന ബുദ്ധിമുട്ടിനെ തടയാൻ ആർക്കും കഴിയില്ല. ഒരാളുടെ ശുപാർശ കൊണ്ടും ഒരാൾക്ക് ബലി നൽകിയാലും ഏതു സൃഷ്ടിയെ വിളിച്ച് സഹായമർത്ഥിച്ചാലും സാധ്യമല്ലെന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വാഹിബു യാസീൻ്റെ, യാസീനിലെ നല്ലവനായ ആ വ്യക്തിയുടെ വാചകങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പിന്നെ പറയുന്നത് എന്താണ്, അള്ളാഹുവിനെ കൂടാതെ ഞാൻ ആരെയെങ്കിലും ആ നിലക്ക് വിളിച്ചു പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇന്നി, തീർച്ചയായും ഞാൻ, ഇതൻ, അപ്പോൾ, ലഫീ ളലാലിൻ, വഴികേടിലാണ്, മുബീൻ, വ്യക്തമായ, ഞാൻ വ്യക്തമായ വഴികേടിലായിത്തീരും. അത് വലിയ വഴികേടാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, ഇന്നി, തീർച്ചയായും ഞാൻ, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ, ഫസ്മഊൻ, നിങ്ങൾ കേൾക്കുവിൻ, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഒരു വിശ്വാസി ആ നിലക്കു തന്നെയാണ് ജീവിക്കേണ്ടത്. തൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതോടൊപ്പം, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാനൊരു വിശ്വാസിയാണെന്ന് ആർജവത്തോടുകൂടി ലോകത്തോട് പറയാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. അതാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ആയത്തും അത്തരമൊരാശയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് എന്താണ് സംഭവിച്ചത്? തൻ്റെ വിശ്വാസം അദ്ദേഹം പ്രഖ്യാപിക്കുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാവരും കല്ലെറിഞ്ഞ് അദ്ദേഹം മരണം വരിച്ച് രക്തസാക്ഷിയായി പരലോകത്തെത്തുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറയുകയാണ്, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആഗ്രഹമാണ്, എനിക്ക് സ്വർഗം കിട്ടിയത് എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. സുഹൃത്തുക്കളെ, ഒരു ഗുണകാംക്ഷയുള്ള ഒരു നല്ല പ്രബോധകൻ്റെ, ഒരു നല്ല വിശ്വാസിയുടെ മനോഭാവമാണത്. ഒരു വിശ്വാസി എപ്പോഴും ഈ രൂപത്തിൽ ആളുകളോട് ഗുണകാംക്ഷയുള്ളവനാവണം. ഇന്നിലക്കും നാസിഹുൻ അമീൻ. പ്രവാചകന്മാർ തങ്ങളുടെ ജനതയോട് പറഞ്ഞിരുന്ന വാചകം ഖുർആനിൽ വായിക്കാം, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷയാകുന്നു. ഇവിടെ ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ

0: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, നസഹ ഖൗമഹു ഫീ ഹയാതിഹി, അദ്ദേഹം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തൻ്റെ ജനതയോട് ഗുണകാംക്ഷ കാണിച്ചു. അതെങ്ങനെയാണ്? യാ ഖൗമിത്തബിഉൽ മുർസലീൻ, ജനങ്ങളെ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ വിശ്വസിക്കണം. അത് ആ ജനതയോടുള്ളൊരു ഗുണകാംക്ഷയുടെ ഭാഗമാണ്. നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് സ്നേഹത്തോടെ അവരോട് പറയുകയാണ്. പിന്നെയോ, വബാഅദ മമാതിഹി ഫീ ഖൗലിഹി, ആ ഗുണകാംക്ഷ അവർ കല്ലെറിഞ്ഞപ്പോൾ, അവരക്രമം അഴിച്ചുവിട്ടപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. മരണശേഷവും ആ ഗുണകാംക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ്? യാ ലൈത ഖൗമി യഅലമൂൻ, എനിക്ക് കിട്ടിയ സ്വർഗം അതവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും സ്വർഗത്തിൽ പോകാവുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാമല്ലോ എന്ന നല്ല ഒരു നാസിഹായി, നല്ല ഒരു നസ്വേഹത്തിൻ്റെ ഉടമയായിട്ടാണ് ആ മഹാനായ വ്യക്തിത്വത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം തബരി റഹ്മഹുല്ലാ, ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി തുടങ്ങിയ ആളുകളൊക്കെ ഇമാം തബറാനിയിൽ വന്നിട്ടുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഉറവത്ത് ബിനു മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു, സഖീഫ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. മതം സ്വീകരിച്ചതിന് ശേഷം, വിശ്വാസിയായതിന് ശേഷം അദ്ദേഹം പറയാണ്, നബിയെ, ഞാൻ എൻ്റെ നാട്ടിൽ പോയി ഇത് പറയട്ടെ, ഇത് പ്രചരിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി അഖാഫു അൻ യഖ്തുലുക്, നിന്നെ അവർ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ ഇങ്ങനെ പോയി പറഞ്ഞാൽ അവർ നിന്നെ വധിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, ഇൻ കുന്തു നാഇമൻ മാ ഐഖലൂനി, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അവരെന്നെ ഉണർത്തുക പോലുമില്ല. എൻ്റെ ഉറക്കത്തിൽ പോലും എന്നെ ശല്യം ചെയ്യാത്ത ആളുകളെ അവരെന്നെ എങ്ങനെ വധിക്കാനാണ്? അദ്ദേഹം ചൊല്ലുന്നു, യാ മഅശറ സഖീഫ്, ഏ സഖീഫുകാരെ, നിങ്ങൾ ലാത്തെ ആരാധിക്കരുത്, നിങ്ങൾ ഉസ്സയെ ആരാധിക്കരുത്, അസ്ലിമു തസ്ലിമു, നിങ്ങൾ മുസ്ലിങ്ങളാവുകിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അവസാനം അദ്ദേഹം മരിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ മസലുഹു കമസലി സ്വാഹിബി യാസീൻ, അദ്ദേഹത്തിൻ്റെ ഉദാഹരണം യാസീനിൽ അല്ലാഹു വിശദീകരിച്ചു തന്ന മഹാനായ വ്യക്തിയെപ്പോലെയാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതായി തഫ്സീറുകളിൽ ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ പ്രബോധകനാവാനും ഗുണകാംക്ഷിയാവാനും നല്ല വിശ്വാസിയാവാനും നമുക്ക് സാധിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര കഥകളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഗുണപാഠം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആയത്തുകൾ വളരെ വേഗത്തിൽ ഒരു തവണ കൂടി അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദുനി റഹ്മാൻ, അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ ഞാൻ സ്വീകരിക്കുകയോ, പരമകാരുണ്യകൻ എനിക്കുദ്ദേശിച്ചാൽ ബിദുരിൻ ഒരു ബുദ്ധിമുട്ട്, ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈആ, അവരുടെ ശുപാർശ എനിക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല, വലാ യുൻഖിദുൻ, അവരെന്നെ രക്ഷപ്പെടുത്തുകയുമില്ല, ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ, മാത്രവുമല്ല ഞാൻ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചാൽ വ്യക്തമായ വഴികേടിലായി തീരുകയും ചെയ്യും, ഇന്നി തീർച്ചയായും ഞാൻ ആമൻതു, ഞാൻ വിശ്വസിച്ചു, ബി റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ, ഫസ്മഉ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ഖീല, അദ്ദേഹത്തോട് പറയപ്പെടും മരണശേഷം. അങ്ങനെ അദ്ദേഹത്തെ അവർ വധിച്ചു. മരണശേഷമുള്ള കാര്യമാണ് അടുത്ത രണ്ടായത്തുകളിൽ പറയപ്പെടുന്നത്, വിശദീകരിക്കുന്നത്. ഖീല, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഖാല, അപ്പോൾ അദ്ദേഹം പറയുന്നു, യാ ലൈത ഖൗമീ യഅലമൂൻ, എൻ്റെ ജനത ഇതറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, ബിമാ ഗഫറലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതിനാൽ, വജഅലനി മിനൽ മുക്കറമീൻ, എന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട്. ഈ ആയത്തുകൾ സൂറത്ത് യാസീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കുകയും ഗുണപാഠങ്ങൾ സ്വീകരിക്കുകയും അതിനെ ശിരസാവഹിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آله وأصحابه وسلم والحمد لله رب العالمين.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം ഖുർആനിലെ സൂറത്തു യാസീനിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ്. ഖുർആനിലെ സൂറത്തു യാസീനിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് ബഹുമാന്യനായ നിഷാദ് സലഫി ഇന്ന് വിശദീകരിച്ച് ക്ലാസ് എടുത്തത്.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളരി ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ. സത്യാന്വേഷിയുടെ പാത, നേർരേഖ. ഇസ്ലാമിലെ വിശ്വാസ കർമ്മ രംഗങ്ങളിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ പ്രമാണസഹിതം യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുന്നു. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലെ തർക്ക വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് രൂപീകരിക്കാൻ പ്രോഗ്രാം ഉപയുക്തമാകും. നേർരേഖ. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
0: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്തു ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഈദ്
1: അലം തറ അന്ന അല്ലാഹ ഖലഖ അസ്സമാവാതി വൽ അർദ ബിൽ ഹഖ് ഇൻ യശ യുസ്ഹിബകും വ

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം കേൾക്കുന്നത് അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 25. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാകുല്ലാ ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖതമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 25. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി, മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി, തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുക്കുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മുടെ ശ്രോതാക്കൾ പലരും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി മനഃപ്പാഠമാക്കുന്നവരാണ്.
2: തീർച്ചയായും അതിന് സഹായകമായ പീസ് റേഡിയോയുടെ ഏറ്റവും ലളിതമായ ഒരു പദ്ധതിയാണ് ഹിഫ്ളുൽ ഖുർആൻ.
0: ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. 35-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഓരോന്നും ആദ്യം ഏതാണ് വരുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തിൽ വന്നത് 10 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നാണ്. 2 മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 3 ഖാനിത്തീൻ വൽ ഖാനിത്താത്ത്. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമാക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറാ. ഹൈഫുള്ളൽ ഖുർആനാണ് നാം ഇതുവരെ കേട്ടത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫി.
3: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
4: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ് പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക് മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ് ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്.
7: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി അഹമ്മദ് അലി അൽ അജ്മി. അദ്ദേഹം 1968 സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ കോബാറിൽ ജനിക്കുകയും മുഹമ്മദ് ബിൻ സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജിദ്ദ ഹോളി മോസ്കിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുന്നു.
8: ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മിയുടെ സൂറത്തു ഫാത്തിഹയുടെയും സൂറത്തു ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുജാദിലയിലെ 7-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 7-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ പഠിക്കുന്നത്.
6: أَلَمْ تَرَ أَنَّ اللَّهَ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَا يَكُونُ مِن نَّجْوَى ثَلَاثَةٍ إِلَّا هُوَ رَابِعُهُمْ وَلَا خَمْسَةٍ إِلَّا هُوَ سَادِسُهُمْ وَلَا أَدْنَى مِن ذَلِكَ وَلَا أَكْثَرُ ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
5: ألم ترى إبدا സാക്കിന മീമിന് ശേഷം ത ആണ്. ഇദ്ഹാർ എന്നാണ് പറയുക, ഇദ്ഹാർ ഷഫവി. അലം തറ അന്നല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം. അന്നല്ലാഹ യഅലമു, യഅലമു, യഅലമു അല്ല, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഒഴുക്കാണ് ഐന്, ഹംസ പോലെയല്ല. അ ഇത് രണ്ടും ആ ഒരു ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. അതുപോലെ ആയിരിക്കണം യഅലമു, യഅലമു ഈ രൂപത്തിൽ.
6: മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, വമാ ഫിൽ അർദ് അല്ല, വമാ ഫിൽ അർദ്.
5: ലർല് എന്ന് ആയിപ്പോരുത്, വമാ ഫിൽ അർദ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി, വഫിൽ ആഖിറതി വരാം. ഇതുപോലെ അവരുത് പിന്നെ وَمَا فِي الْأَرْضِ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
6: مَا يَكُونُ مِن نَّجْوَى, مِن نَّجْوَى
5: إِذْ غَامِضُونَ നൂനിനെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: മിൻ നജ്വ, നജ് ജീമിനെ ഖൽഖല ചെയ്യണം. മിൻ നജ്വ ثَلَاثَةٍ, സലാസത്തല്ല,
5: സലാസത്തായി പോരുത്,
6: ثَلَاثَةٍ, ثَلَاثَةٍ ഇ
5: തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം.
6: ثلاثه الله الا ثلاثه الا الا هو رابعهم
5: رابع الا را را را ഉച്ചരിക്കുമ്പോൾ തന്നെ ر എന്നായി. الرحمن الله, بسم الله الرحمن الله, ر തക്രീർ എന്നാണ് അതിന് പറയാ. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും തക്രീർ, ഇങ്ങനെ കൂടുതലുണ്ടാകും. തക്രീർ എന്ന് പറഞ്ഞാൽ പിടക്കൽ, നാവിൻ്റെ ആ ഒരു പിടപ്പിക്കൽ കൂടുതലുണ്ടാവാൻ പാടില്ല. എങ്ങനെ?
6: ബിസ്മില്ലാഹിർ റഹ്മ,
5: അങ്ങനെ അവരത്. ഇൻഷാല്ലാ
6: ഇല്ലാഹു റാബിഉഹും വലാ ഖംസ, റാബിഉഹും വ
5: സാകിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ, ഇത് രണ്ടും വരുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് ഈ അക്ഷരങ്ങളെ അഥവാ മീമിനെ പൂർണ്ണമാക്കണം.
6: വളരെയധികം ശ്രദ്ധിച്ചോദിയാൽ മാത്രമാണ് ഇങ്ങനെ പൂർണ്ണമാവുകയുള്ളൂ. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അലൈഹിം വ അലൈഹിം വലദ്ദാലിനല്ല, അലൈഹിം വ എന്ന് ഇതും കണ്ടിട്ട് കൂടെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഷെയ്ഖുമാരിൽ നിന്ന് ഖുർആൻ കണ്ടിട്ടും കൂടെ പഠിക്കണം, അപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. വല്ലാഹു അലം, ബറക്കല്ലാഹു ഫീക്കും. വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഇല്ലാ ഹുവ മിൻ നജ്വ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസ റാബിഉഹും വലാ ഖംസതിൻ വലാ ഖ ولا خمسة لا خمسة لا ولا خ ولا خمسة إلا هو سادسهم ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളും അതിൻ്റെ സിഫാത്തുകളൊക്കെ വളരെയധികം കൃത്യമാക്കുവാൻ പരമാവധി ശ്രമിക്കണം. ولا خمسة إلا هو سادسهم ولا أدنى سادسهم و ساكنة ميمين ششم وندم و اللهم صدقك ولا أدنى മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. അദ്നാ മിൻ ദാലിക് മിൻ ദാലിക് അല്ല മിൻ ദാലിക് മിൻ ദാലിക് മിൻ ദാലിക വലാ അക്സറ വലാ അക്സറ. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ടാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ولا اكثر اكثر الا اكثر اك اك كافن سكون വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.

0: മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം പുറത്തോട്ട് നിൽക്കണം. ഇല്ല എങ്കിൽ സ ആവും, സുമ്മയാവും, അർത്ഥം മാറും. സുമ്മ സീസു സുമ്മ, അതിൻ്റെ അർത്ഥം ശേഷം, ലേറ്റർ, പിന്നെ എന്നുള്ളൊക്കെ അർത്ഥം. അതേസമയം സുമ്മയായി കഴിഞ്ഞാൽ അത് വിഷം എന്നുള്ള അർത്ഥം വരും. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലഹനുൽ ജലീ എന്നൊക്കെ പറയും, അഥവാ അർത്ഥമാറ്റം സംഭവിക്കുന്ന തെറ്റുകൾ. വിശുദ്ധ ഖുർആനിൽ വരുമ്പോൾ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇൻഷാല്ലാ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. സുമ്മ സുമ്മ യുനബ്ബിഉഹും, സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. യുനബ്ബിഉഹും, യുനബ്ബി ഉ ഹംസക്ക് ദമ്മ, യുനബ്ബിഉഹും ബിമാ അമിലു, സാക്കിനായ മീമിന് ശേഷം ബാ ഇഖ്ഫ ഷഫവി. يُنَبِّئُهُم بِمَا عَمِلُوا يَوْمَ الْقِيَامَةِ بِمَا عَمِلُوا يَوْمَ الْقِيَامَةِ إِنَّ اللَّهَ بِكُلِّ شَيْءٍ عَلِيمٌ إِنَّ اللَّهَ نون شد منكنا إِنَّ اللَّهَ بِكُلِّ شَيْءٍ شَيْءٍ همزة തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ. ഷൈ ഇൻ തൻവീന് ശേഷം ഐനാണ് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. മാത്രമല്ല ഹംസക്ക് തൊട്ട് മേലെയാണ് ഐന് മഹ്റജ്. വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈ ഇൻ ഷൈ ഇൻ ഷൈ ഇൻ അലീം. അവസാനത്തിൽ മദ് ആയിരുന്നു ഒരു സുക്കുൻ. ഒന്നുകൂടെ ഓതാം. أَلَمْ تَرَ أَنَّ اللَّهَ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَا يَكُونُ مِن نَّجْوَى ثَلَاثَةٍ إِلَّا هُوَ رَابِعُهُمْ وَلَا خَمْسَةٍ إِلَّا هُوَ سَادِسُهُمْ وَلَا أَدْنَى مِن ذَلِكَ ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. سورة المجادلة ഏഴാമത്തെ ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങളില്ലാതെ കൃത്യമായ പാരായണമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്ത് മുജാദിലയിലെ ഏഴാമത്തെ വചനമാണ്, ഏഴാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുശക്കൂർ.
2: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുക്കുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 27 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് ഹിജാസി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം ഖുർആൻ പാരായണം അധ്യായം 10 സൂറ യൂനുസ് ആയത്ത് 69 മുതൽ 73 വരെ.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان

0: شمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂറത്ത് യാസീനിലെ 37-38 ആയത്തുകളാണ് പാരായണം ചെയ്തത്. മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിനു ശേഷം മരണത്തിനുമപ്പുറം എന്ത്? ഈ ചോദ്യത്തിന് ഖുർആൻ കൃത്യമായ ഒരു മറുപടി നൽകുന്നു. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലെ 3 അടിസ്ഥാന തത്വങ്ങളിലെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ആഖിറത്ത്, പരലോകം. അള്ളാഹു മനുഷ്യനെ ഒരിക്കൽ കൂടി മറ്റൊരു ലോകത്ത് പുനർജീവിപ്പിച്ച് കർമ്മങ്ങൾക്ക് ഫലം നൽകും. അള്ളാഹു മനുഷ്യനെ അങ്ങനെ ജീവിപ്പിച്ച് വിചാരണ നടത്തി സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കുന്ന ഒരു ദിവസം വരുമോ, അതിന് സാധിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു നാൾ വരാനുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന് വളരെ ലളിതമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിനുള്ള ആയത്തുകളാണ്. കഴിഞ്ഞ ഒരു 3-4 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ 2 ആയത്തുകളും. ഇനി 2 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു. 1, നിർജീവമായ ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു. വറ്റിവരണ്ട് വയലുകൾ വിണ്ടുകീറി ഉണങ്ങിപ്പോയ സ്ഥലത്ത് മഴ പെയ്താൽ പച്ചപ്പുണ്ടാകുന്നതുപോലെ മനുഷ്യനെ അള്ളാഹു ജീവിപ്പിക്കും. എല്ലാ സൃഷ്ടികളിലും, സസ്യലതാദികളിലും, മനുഷ്യരിലും, മനുഷ്യനറിയാത്ത പലതിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. അവനു മനുഷ്യനെ പരലോകത്ത് പുനർജീവിപ്പിക്കുവാൻ സാധിക്കും. മറ്റൊരു ദൃഷ്ടാന്തം എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത്? പരലോകം സാധ്യമാണ്, ഉണ്ട് എന്നതിനുള്ള എന്തു തെളിവാണ് ഇനി അള്ളാഹു പഠിപ്പിക്കുന്നത്? നമുക്ക് ഈ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കാം. അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന അടുത്ത തെളിവുകളെ സംബന്ധിച്ച് അത്ഭുതകരമായ, മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്ന് മനുഷ്യൻ ചിന്ത കൊടുത്താൽ ബോധ്യപ്പെടാവുന്ന മഹാത്ഭുതകരമായ ചില തെളിവുകളാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ സാരാംശങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താം. 37-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. വആയതുല്ലഹും, വആയതുൻ ലഹും. 33-ാമത്തെ ആയത്ത് ചർച്ച ചെയ്ത സന്ദർഭങ്ങളിൽ ഓർക്കുന്നുണ്ടാകും. ആയതുൻ എന്നാണ് ശരിക്കത് വായിക്കുക. എന്നാൽ ആയതുൻ എന്നതിന് ശേഷം ലഹും എന്നതിലെ ലാമ വന്നതുകൊണ്ട് അതിന് ഇങ്ങനെ പാരായണം ചെയ്യണം. വആയതുല്ലഹും, ആയതുൻ എന്നതിലെ ന് എന്നത് ലാമിൽ അലിഞ്ഞു ചേരണം. ഇത് ആമ ചെയ്യുക എന്നാണ് അതിന് പറയാം സാങ്കേതികമായി. വആയതുല്ലഹും, ഒന്ന് ശ്രദ്ധിക്കുക. വആയതുല്ലഹുമുല്ലൈലു, വആയതുല്ലഹുമുല്ലൈലു നസ്ലഖു മിൻഹുന്നഹാർ. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യുന്നത്. അതേ രീതിയാണ് 38-ാമത്തെ ആയത്തിലെ ലിമുസ്തഖറില്ലഹ, ലിമുസ്തഖറിൻ എന്നവിടെ ശരിക്കു വരണം വായനയിൽ, പക്ഷേ ശേഷം ലാമ വന്നതുകൊണ്ട് അതിനെ പാരായണം ചെയ്യേണ്ടത് ലിമുസ്തഖറില്ലഹ വശംസു തജിരി ലിമുസ്തഖറില്ലഹ. കരിൻ എന്ന് വ്യക്തമാകാൻ പാടില്ല, അതിനെ ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഓതണം. വശംസു തജിരി ലിമുസ്തഖറില്ലഹ. അങ്ങനെ ഓതുമ്പോൾ കൂടെ, അതിങ്ങനെ കേൾക്കുമ്പോൾ കൂടെ ഒന്ന് ഓതിയാൽ നന്നാകും, നമുക്ക് ആ ശൈലി സ്വീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ, നല്ല ഒരു കാരിൻ്റെ അതൊന്ന് അന്വേഷിച്ച് തജ്വീദിൻ്റെ നിയമങ്ങൾ കൂടുതൽ പഠിക്കാൻ സൗകര്യപ്പെടുന്ന ഏതു ഖിറാഅത്താണെന്നൊക്കെ പരിശോധിച്ച് നമ്മളൊന്ന് ഊതിപ്പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് വേണ്ടത്. രണ്ടായത്തുകളും ഞാൻ ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ കൂടെ ഒന്ന് ഓതാൻ ശ്രമിക്കുക. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാർ നസ്ലഹു മിൻഹു നഹാറ ഫഇദാഹും മുസ്ലിമൂൻ വശംസു തജ്രീലി മുസ്തഖറിൽ ലഹാ ذلك تقدير العزيز العليم. ഇനി അതിൻ്റെ ഈ രണ്ട് ആയത്തുകളിലെ വാക്കുകളെ ഒന്ന് പരിചയം. ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ വാക്കിൻ്റെ അർത്ഥം മനഃപൂർവ്വം ശ്രദ്ധാപൂർവം ഒന്ന് മനഃപ്പാഠമാക്കി വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ആയത്തുൻ നമുക്ക് സുപരിചിതമായ വാക്കാണ്, തെളിവ്, ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം. ലഹും അവർക്ക്, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം എന്താണത്? അല്ലയിൽ, രാത്രി. അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം രാത്രിയാകുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്, ആ രാത്രിയിൽ നിന്ന്. അന്നഹാർ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവർ മുസ്ലിമൂൻ, ഇരുട്ടിലാകുന്നു. പകലിനെ മാറ്റിവെച്ചാൽ പിന്നീടവർ ഇരുട്ടിലായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ വആയതുല്ലഹും, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു രാത്രി. ആ രാത്രിയിൽ നിന്ന് പകലിനെ അള്ളാഹു മാറ്റിവെക്കുമ്പോൾ അവർ ഇരുട്ടിലായി പോകുന്നു. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം, വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു, നാം ഊരിയെടുക്കും. അന്നഹാർ, പകലിനെ, പകലിന്റെ വെളിച്ചത്തെ അള്ളാഹു മാറ്റിവെക്കും. ഫഇദാഹും, അപ്പോൾ അവരതാ മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ തെളിവായി അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത്, അവതരിപ്പിക്കുന്നത് രാത്രിയെയാണ്. രാത്രിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ രാപ്പകലുകൾ അള്ളാഹു മനുഷ്യന് സംവിധാനിച്ചു തന്നു, അത് റബ്ബിൻ്റെ ഒരു തെളിവായി, ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ ഒരു ആയത്തായി ധാരാളം സന്ദർഭങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിലൂടെ, ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലുലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും വ്യത്യാസപ്പെട്ടു വരുന്നതിലുമുണ്ട്. ലആയാതിൻ, ദൃഷ്ടാന്തങ്ങൾ. ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ. രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണാം, യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ. അല്ലാഹു പകലിൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, രാത്രിയിൽ പകലിനെയും പ്രവേശിപ്പിക്കുന്നു. വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രീലി അജലിൻ മുസമ്മ. മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് യുകവ്വിറു ലൈല അലൻ നഹാർ. രാത്രി കൊണ്ട് പകലിന്റെ മേൽ അവൻ ചുറ്റിപ്പൊതിയുന്നു, രാത്രിയെ പകലിനുമേൽ ചുറ്റിപ്പൊതിയുന്നു. വയുകവ്വിറു നഹാറ അലൽ ലൈൽ, പകലിൻ, രാത്രിയുടെ മേൽ പകലിനെയും, പകലിനുമേൽ രാത്രിയെയും അവൻ ചുറ്റിപ്പൊതിയുന്നു. വസഹറശംസ വൽ ഖമർ, സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. കുല്ലുയ്യജിരിയിലെ അജലി മുസമ്മ, എല്ലാം ഒരു നിശ്ചിത സമയം വരേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാപ്പകലുകൾ ഖുർആനിലെ ഒരു വലിയ പ്രമേയമാണ്. ധാരാളം സന്ദർഭങ്ങളിൽ അത് ചർച്ചയ്ക്ക് വരുന്നു. രാത്രിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. റബ്ബിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരനുഗ്രഹം. രാത്രിയില്ലെങ്കിലോ? രാത്രി അള്ളാഹു ഒരു വസ്ത്രമാക്കി തന്നിരിക്കുന്നു. രാത്രി ഒരു വസ്ത്രമാണ്. ഒരു വസ്ത്രം മാത്രമാണോ? അല്ല. രാത്രിയെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ശാന്തത, മനുഷ്യൻ്റെ ശരിയായ ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. മനുഷ്യന് ശരിയായ രീതിയിലുള്ള ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. ഇവിടെ രാത്രിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാം കൂടണയുന്ന ഒരു സന്ദർഭമാണ് രാവ് എന്ന് പറയുന്നത്. എല്ലാം കൂടണയുന്ന സന്ദർഭം, പക്ഷികൾ, പറവകൾ, മറ്റു ജീവജാലങ്ങൾ, ചില സസ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവയുടെ ഇലയെല്ലാം പരസ്പരം ഒറ്റിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതിവിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശാന്തത, മനുഷ്യന് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു ശാന്തത, എല്ലാം അവയുടെ കൂട്ടിലാണ്. പകലിൽ നമ്മളൊരു വലിയ ശബ്ദമുണ്ടാക്കിയാൽ എത്ര പേർക്ക് കേൾക്കാൻ സാധിക്കും? എന്നാൽ പകലിലുണ്ടാക്കുന്ന അതേ ശബ്ദം നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിലോ? രാത്രിക്കൊരു ശാന്തതയുണ്ട്. രാത്രി ഒരു വിശ്രമ സമയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരേ ഭൂമിയിൽ രാവും പകലും മനുഷ്യന് വേണ്ടി മാറി മാറി അള്ളാഹു സംവിധാനിക്കുകയാണ്. നോക്കൂ, രാത്രി ഇല്ലാതായിപ്പോയാലോ? രാത്രിയുടെ ഇരുട്ട് അതില്ലാതായിപ്പോയാലോ? മനുഷ്യൻ എപ്പോഴാണ് വിശ്രമിക്കുക? മനുഷ്യനെങ്ങനെയാണ് ആ ശാന്തത ലഭിക്കുക? വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. സൂറത്തു ഖസസിലെ 71, 72, 73 ആയത്തുകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന മൂന്ന് വചനങ്ങളാണ്. സൂറത്തുൽ ഖസസിലെ 71 ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഖുൽ, നബിയെ പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ, ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു ലോകാവസാനം വരെ രാത്രിയെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണുള്ളത്, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ? അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? രാത്രിയെ രാവും പകലും മനുഷ്യനാവശ്യമാണ്. പകല് മനുഷ്യന് തൻ്റെ ഉണർന്നിരിക്കുന്ന സമയമാണ്, തൻ്റെ വിശപ്പടക്കാൻ ആവശ്യമായ, നാണം മറക്കാൻ ആവശ്യമായ, കിടപ്പാടം സംവിധാനിക്കാൻ ആവശ്യമായ ഉപജീവനം കണ്ടെത്തേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് രാവും പകലും മനുഷ്യന് വേണം. എന്നാൽ രാവു മാത്രമാണുള്ളതെങ്കിലോ? അല്ലാഹുവല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന, ബലി നൽകുന്ന ഏതൊരു ആരാധ്യനാണ് യഥാർത്ഥത്തിൽ ഈ രാത്രിയാണ് ഖിയാമത്ത് നാൾ വരെയെങ്കിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക? 72 ആയത്ത് നോക്കൂ. ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കും നഹാറ സർമദ, അതേസമയം പകലാണ് ഇലാ യൗമിൽ ഖിയാമ, പകല് ആണ് ലോകാവസാനം വരെയെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാ, അല്ലാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണ്, യഅതീകും ബിലൈലിൻ, നിങ്ങൾക്കൊരു രാത്രിയെ കൊണ്ടുവന്നു തരിക. എന്തിനാ രാത്രി? തസ്കുനൂന ഫീ, നിങ്ങൾക്കതിലൊന്ന് ശാന്തമാകാൻ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു പഠിപ്പിക്കുകയാണ്, വമിൻ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, ജഅലലകുമുല്ലൈല വന്നഹാർ, അവൻ നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും ഉണ്ടാക്കി തന്നു. ലിതസ്കുനൂ ഫീഹി, ആ
1: രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമടയാനും വലിത്തബുത്തകൂമിൻ ഫലിഹി അള്ളാഹു നൽകിയ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാനും പകലിൽ നിങ്ങൾക്ക് ഉപജീവനം തേടാനും റിസഖ് തേടാൻ ഉപജീവനം തേടാൻ വിശപ്പടക്കാനുള്ള വിഭവം കണ്ടെത്താൻ പകലു വേണം. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് അധ്വാനിച്ച് ക്ഷീണിച്ച് പരവശനായി ഒന്ന് സമാധാനമടയാൻ രാത്രിയും വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നിരിക്കുന്നു. അതവൻ്റെ കാരുണ്യമാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, രാത്രി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ അടയാളമാണ്. അത് പരലോകത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. വആയതുൻ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു അല്ലയിൽ, രാത്രി. നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവരതാ മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇതാണ് 37-ാമത്തെ ആയത്തിൻ്റെ സാരാംശം. ഇനി 38-ാമത്തെ ആയത്തും നോക്കൂ. വശംസു, സൂര്യൻ. തജിരി, അത് സഞ്ചരിക്കുന്നു. തജിരി, സഞ്ചരിക്കുന്നു. ലി മുസ്തഖറിൻ ലഹ, അതിനൊരു അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്, അതിൻ്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക്. ലി മുസ്തഖറിൻ ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത് തഖ്ദീർ, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, ഇൽമുള്ളവൻ, സർവജ്ഞാനി, എല്ലാം അറിയുന്ന പ്രതാപശാലിയായ അള്ളാഹു കണക്കാക്കിയതാണത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക, വാക്കുകൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. വശംസു, സൂര്യൻ. തജിരി, സഞ്ചരിക്കുന്നു. ലിമുസ്തഖറിലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത്. തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്നവനും പ്രതാപശാലിയുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു. അപ്പം പരലോകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അടുത്ത ഒരു ഭാഗം, ഭൂമി മഴ പെയ്ത് തരിശായതിനു ശേഷം അത് ഹരിതാഭമാകുന്നത് പരലോകത്തിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു മനുഷ്യരെയും മറ്റു പല ജീവജാലങ്ങളെയും ഇണകളായിക്ക് സൃഷ്ടിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹു രാത്രി നമുക്ക് നൽകി എന്നതും രാവിനെ സംവിധാനിച്ചു എന്നതും പരലോക ജീവിതത്തിൻ്റെ ഒരു ആയത്താണ്. അടുത്ത ആയത്ത്, അടുത്ത ദൃഷ്ടാന്തം എന്താണ്? വശംസു, സൂര്യനാണ്. തജിരി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപശാലിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു അത്. സൂര്യനെ സംബന്ധിച്ച് ഇതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, സൂര്യൻ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹവും ഒരത്ഭുത സൃഷ്ടിയുമാണ്. സൂര്യൻ നക്ഷത്രഗണത്തിൽപ്പെട്ട, നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് എന്നത് ഒരു ചെറിയ ലളിതമായ അറിവാണ്, വിജ്ഞാനമാണ്. അത് അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനേക്കാൾ വലുതും ചെറുതുമായ ധാരാളം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മനുഷ്യനെ ഏറ്റവും അധികം മനുഷ്യന് ഇവിടെ ഭൂമിയിൽ നിലനിൽക്കാൻ, ഈ പരിതസ്ഥിതി ഇങ്ങനെ നിലനിന്നു പോകാൻ ഉപകാരപ്പെടുന്ന അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ് സൂര്യൻ എന്ന നക്ഷത്രം. 13.5 ലക്ഷം ഭൂമിയെ വെക്കാൻ മാത്രം വലുപ്പമുള്ളൊരു അത്ഭുത പ്രതിഭാസം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രകാശ കിരണമെത്താൻ 8 മിനിറ്റിലധികം സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 8 മിനിറ്റിലധികം സമയമെടുക്കുന്ന ഈ ദൂരത്തിൽ നിന്ന് കുറച്ചുകൂടി ഭൂമിയിലേക്ക് അടുത്താലോ? ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല, എല്ലാം കത്തിക്കരിഞ്ഞു പോകും. ഇത്ര തന്നെ ഈ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അകന്നാലോ ഭൂമി തണുത്തുറഞ്ഞ് ഐസുകട്ടയായി മാറി. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരകലത്തിൽ, ഒരു സ്ഥാനത്ത് അള്ളാഹു നമുക്ക് സൂര്യനെ സംവിധാനിച്ചു തന്നിരിക്കുകയാണ്.
0: സൂര്യൻ്റെ ചൂടുകൊള്ളുമ്പോൾ, സൂര്യതാപമേൽക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് വിഷമമുണ്ടാകാം. എന്നാൽ സൂര്യപ്രകാശം തീരെ കിട്ടാതെ വന്നാലോ? വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സസ്യങ്ങൾ വളരണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം വേണം. സസ്യങ്ങളിൽ ഫലങ്ങൾ കായ്ക്കണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചമുണ്ടാകണം. മനുഷ്യന് വൈറ്റമിൻ ഡി ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശമുണ്ടാവണം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനൊരു ഒരു അത്ഭുത പ്രതിഭാസമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു തെളിവ് കൂടി യഥാർത്ഥത്തിൽ ഈ ആയത്തിലുണ്ട്. ടോളമിയുടെ പ്രാപഞ്ചിക സിദ്ധാന്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന, എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കോപ്പർണിക്കസിൻ്റെ പ്രാപഞ്ചിക സിദ്ധാന്തത്തിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ഭൂമി അതിനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ അനങ്ങുന്നില്ല ചലിക്കുന്നില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ കാലം കഴിഞ്ഞു, ഭൂമി സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം സൂര്യനും ഒരു ഭാഗത്ത് അനങ്ങാതെ നിൽക്കുകയല്ല, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് ശാസ്ത്രം വളർന്നപ്പോൾ അതിന് നൂറ്റാണ്ടുകൾ സമയമെടുത്തു. ഒരു 1.5 സഹസ്രാബ്ദത്തിനിടയ്ക്ക് മനുഷ്യൻ്റെ അറിവിൽ ഉണ്ടായ ഗവേഷണത്തിലൂടെ, പഠനങ്ങളിലൂടെ മനുഷ്യൻ്റെ അറിവിലുണ്ടായ മാറ്റത്തെ സംബന്ധിച്ചാണ്, വികസനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ സൂര്യനെ സംവിധാനിച്ച അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു, വശംസു തജിരി, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രീ ലി അജലിം മുസമ്മ, സൂര്യനെയും ചന്ദ്രനെയും നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്കെല്ലാം നിശ്ചിതമായ ഒരു കണക്കും ഒരു വ്യവസ്ഥിതിയുമുണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു കണക്കാക്കിയ കൃത്യമായ സ്ഥാനവും കണക്കും ഭ്രമണപഥവും സംവിധാനങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരു നിലക്കുമുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ, കൂട്ടിമുട്ടലുകൾ ഉണ്ടാവാതെ സൂര്യൻ അതിൻ്റെ കൃത്യമായ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൂര്യനെ സംവിധാനിച്ചവൻ, അതിനെ സൃഷ്ടിച്ചവൻ, അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയവൻ ഒരിക്കൽ കൂടി പരലോകത്ത് മാനവരാശിയെ പുനർജന്മം നൽകാൻ, മാനവരാശിക്ക് പുനർജന്മം നൽകാൻ സാധിക്കുന്നവനാണ്. ഒരു തവണ കൂടി ആയത്തിലെ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോളതാ അവർ. മുളിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരാകുന്നു. വശംസു, സൂര്യനും. സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ്. തജിരി, അത് സഞ്ചരിക്കുന്നു. ലിമുസ്തഖരില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ലിമുസ്തഖരിൻ, നിശ്ചിത സ്ഥാനത്തേക്ക്. ലഹ, അതിനുള്ള. ദാലിക, അത്. തഖ്ദീറു, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, സർവജ്ഞാനി. സർവജ്ഞാനിയും പ്രതാപശാലിയും. അസീസ്, ഇസ്സത്ത്. അലീം, ഇൽമ്. വാക്കുകൾ ഓർത്തുവെക്കാൻ നമുക്ക് പരിചയമുള്ള അത്ര വാക്കുകളുമായി, അതിൻ്റെ മറ്റു പദങ്ങളുമായി ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. പ്രതാപശാലിയും സർവജ്ഞനും കണക്കാക്കിയതാകുന്നു അത്. ഈ രണ്ട് ആയത്തുകളിൽ പറയുന്ന അള്ളാഹുവിൻ്റെ വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ്. ഒരിക്കൽ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക.

0: ذلك تقدير العزيز العليم. ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിതത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്ന, വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ കേട്ടു കഴിഞ്ഞത് ഹൃദയ വസന്തം, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 37-38 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ഹൃദയ വസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസ് അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലിക്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ തവണ ടെലിക്യൂസ് നടത്തുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങളും അനുഭൂതികളുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, ചെറിയ ചെറിയ വളരെ ചെറിയ മക്കൾ ഖുർആൻ ഓതാൻ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്ത് സമ്മാനം നേടുവാൻ ഉള്ള ആ ഒരു താല്പര്യം മാഷാഅല്ല നമ്മൾക്ക് അത് അനുഭവത്തിൽ വരുമ്പോൾ, ഇത്തരം സംരംഭങ്ങൾ അഥവാ പീസ് റേഡിയോ നടത്തുന്ന ഖുർആൻ ടെലിക്യൂസ് പോലെയുള്ള സംവിധാനങ്ങൾ എത്രത്തോളം മാഷാഅല്ല ആളുകൾ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാ, അധികം സംസാരിക്കാതെ ഇന്നത്തെ ടെലിക്യൂസിൽ നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം.
3: അസ്സലാമു അലൈക്കും.
4: വഅലൈക്കും അസ്സലാം.
3: മാഷാ അല്ലാ, ഇതൊരു പരിചയമുള്ള ശബ്ദമാണല്ലോ. ആരാണ് വിളിക്കുന്നത്? മാഷാല്ലാ, ഫഹീമ ഹാഷിർ ഫ്രം മുട്ടിൽ, വയനാട് അല്ലേ? മാഷാല്ലാ. അപ്പോൾ പിന്നെ

ഫഹിമ ഹഷീർ എല്ലാ ടെലികിസിലും പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്, അധികവും കിട്ടാറുണ്ട്, സമ്മാനവും ലഭിക്കാറുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ അവിടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. മാഷാല്ല, ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് മോളെ വിശേഷമൊക്കെ? മാഷാല്ല. പിന്നെ നോമ്പ് നോൽക്കുവോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. മോള് നമ്മൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം കേട്ടാ. നമ്മളെ പീസ് റേഡിയോ നടത്തുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ഇൻഷാല്ലാ. എന്താ മോള് പ്രാർത്ഥിക്കുക? ഏ ഹലോ, എന്താണ് മോള് പ്രാർത്ഥിക്കുക? അള്ളാഹുവെ എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ, പീസ് റേഡിയോ നടത്തുന്ന എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അല്ലേ? ഇൻഷാല്ലാ, മറക്കരുത് കേട്ടാ. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ മോളെ, ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് മോളോട് ഞാൻ കുറച്ച് പിന്നെ എന്താ പറയുക, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന തരത്തിൽ, ഉത്തരം ലഭിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ ഇൻഷാല്ലാ, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു, ബാക്കി ചോദിക്കേ.

0: Porque sua taca parada ayat annausa mutumaina.
1: ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബറക്കല്ലാ ഫീക്. ഞാൻ ഒരു ആയത്തിൻ്റെ പകുതിയാണ് ചോദിച്ചത്, അവിടെ നിന്നും ബാക്കി കൃത്യമായിട്ട് ഓതി മോള്. ബറക്കല്ലാ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി ഞാൻ ഒരു ആയത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് പറയുക, അതിനുശേഷമുള്ളത് മോള് ഓതണം. ഓക്കെ, وَتَوَاصَوْا بِالْمَرْحَمَةِ
0: أُولَئِكَ أَصْحَابُ الْمَيْمَنَةِ الَّذِينَ كَفَرُوا بِآيَاتِنَا هُمْ أَصْحَابُ الْمَشْأَمَةِ عَلَيْهِمْ نَارٌ مُؤْصَدَةٌ.
1: അലൈഹിം നാറു മുഅ്സദ, അവിടെയാണ് അത് അവസാനിക്കുക. ഓക്കെ മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ, രണ്ടാമത്തെ ചോദ്യത്തിന് മോള് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ബറക്കല്ലാഹു ഫീക്. ഇനി ഒരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ.

0: അല്ല മോൾ ശ്രദ്ധിച്ചോ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലദീ കദബ വതവല്ല വസയുജന്നബുഹൽ
1: അഷ്ക
0: അത്ഖ. ആ പിന്നെ അല്ലദീ യുതി മാലഹു വളരെ നന്നായിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും മോള് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ വലിയ കുട്ടികളോട് ചോദിക്കുന്നതിനേക്കാൾ പ്രയാസം വരുന്ന തരത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും പിന്നെ നമ്മുടെ ഫഹിമ ഹഷീർ കൃത്യമായിട്ട് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുന്നു. പിന്നെ കൺഗ്രാജുലേഷൻ ബറക്കല്ലാ. ഇൻഷാ അല്ലാ മോൾക്ക് പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ, വീണ്ടും മോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയാണ് കേട്ടാ. നല്ല മോളാണ്, പാക്കും ഉമ്മാക്കൊക്കെ നല്ല കുട്ടിയായിട്ട് മാറണം. ഓക്കെ, മോള് ഖുർആൻ മുഴുവനായിട്ടും പഠിച്ച് നല്ലൊരു ഹാഫിദത്ത് ആവണം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം.
0: ഫഹീമ ഹാഷിർ വയനാട് മുട്ടിൽ നിന്നും എൽ കെ ജിയിലാണ് മോള് പഠിക്കുന്നത്. എല്ലാ ടെലിക്യൂസിലേക്കും പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലിക്യൂസിലേക്ക് അവൾ നിരന്തരം എല്ലാ ആഴ്ചയിലും വിളിക്കുവാൻ ശ്രമിക്കുകയും പരമാവധി അവൾക്ക് അവസരം ലഭിക്കുകയും അതോടൊപ്പം അവൾ സമ്മാനവുമായിട്ടാണ് പോകുന്നതും. വളരെ ചെറിയ മോളാണ്, ഏവർക്കും പ്രോത്സാഹനവുമാണ് അവൾ. ഏതായാലും മൂന്ന് ചോദ്യങ്ങൾക്കും ഇന്നത്തെ ടെലിക്യൂസിലും അവൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: നിഹാല ഫൈസൽ.
0: നിഹാല ഫൈസൽ, മാഷാല്ലാ. എവിടെയാണ് സ്ഥലം?
2: ചെങ്ങര.
0: ചെങ്ങര, ഓക്കെ. ഏതാ ക്ലാസ്? ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. ഓക്കെ, പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? മാഷാല്ലാ. ഏത് പ്രോഗ്രാമാണ് കാര്യമായിട്ടും കേൾക്കുന്നത്? ഏത് പറഞ്ഞോളൂ, ഏത് പ്രോഗ്രാമാണ്? ആ പിന്നെ ഓക്കെ, മാഷാല്ലാ. അപ്പോൾ നമ്മുടെ പീസ് റേഡിയോ കുറിച്ച് എല്ലാവരോടൊക്കെ പറയണം, നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടാ. നമ്മൾ ഇൻഷാല്ലാ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. തയ്യാറായിക്കോളൂ, റെഡിയാണല്ലോ അല്ലേ. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാന്നറിയോ? ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളി ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, സൂറത്തുൽ ഗാശിയയിൽ നിന്നും ഞാന് ഒരു വേർഡ് പറയും, അതിന്റെ ബാക്കി മുതൽ ഓതണം. ഓക്കെ, ഇലൽ ഇബിലി. ഇലൽ ഇബിലി, മനസ്സിലായില്ല? ഇലൽ ഇബിലി, അഫല യൻസുറൂന ഇലൽ ഇബിലി.
2: കൈഫ ഖുലിഖത്.
0: ആ ഓതിക്കോളൂ.
2: ഫൈന സമാഇ കൈഫ നുഫിയത് വയൽ ജിബാലി കൈഫ സുഫിയത്.
0: കൈഫ
2: സുഫിയത്,
0: നസിബത്. പിന്നെ അതിലാണ് വൈലൽ അർദി കൈഫ. കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് ഓതണം. ഖുർആൻ അല്ലേ, വളരെ ഭംഗിയായിട്ട് നല്ല ട്യൂണിൽ ഓതി. ബാക്കി ഓതിക്കോളൂ. വൈലൽ വൈലൽ അർദി കൈഫ. പിന്നെ അത് മോളോതി. അത് ഓതിയത് തന്നെയാണല്ലോ ഓതുന്നത്. ഓക്കെ, ഇൻഷാല്ല മോളെ. പിന്നെ ആൻസർ ഒരു കൃത്യം ആയിട്ട് വരുന്നില്ല സാറല്ല, ഇൻഷാല്ല മോളെ ഒന്നും കൂടെ പഠിച്ചിട്ട് അടുത്ത ശനിയാഴ്ച ട്രൈ ചെയ്യണം കേട്ടോ. സൂറത്തുൽ അഅ്‌ല മുതൽ സൂറത്തുൽ നാസ് വരെ പ്രത്യേകിച്ചും മോള് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഭാഗമൊക്കെ കൃത്യമായിട്ടും പഠിക്കണം കേട്ടോ. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചെങ്ങരയിൽ നിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഹാല ഫൈസൽ എന്ന മോളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. വ്യക്തമായിട്ടും അവൾക്ക് ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല, ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി, അതിനാൽ അവൾക്ക് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത ടെലിക്യൂസിൽ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കോളറെ നമ്മൾ കാത്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? റിദ ജബിൻ ഫാറൂഖ്. എവിടെയാണ് സ്ഥലം?
3: ചങ്ങനാശ്ശേരി.
0: ചങ്ങനാശ്ശേരി. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്?
3: ആറാം ക്ലാസ്സിൽ.
0: ആറാം ക്ലാസ്സിൽ. ഓക്കെ. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതലായിട്ടും കേൾക്കുന്നത്? ടെലിക്യൂസ് കേൾക്കാറുണ്ടല്ലേ. മാഷാല്ലാ. ഇതിനു മുമ്പ് മോള് പങ്കെടുത്തിട്ടുണ്ടോ?
3: ഇല്ല.
0: ഇല്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ. ഇന്ന് ഇൻഷാല്ലാ വിശുദ്ധ ഖുർആനിൽ നിന്നും ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നറിയോ? എവിടെയാണ്? സൂറത്തുൽ അഅ്‌ല മുതൽ സൂറത്തുൽ നാസ് വരെ. ഈ ഭാഗത്ത് നിന്നും ഇൻഷാല്ലാ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
3: ചോദിച്ചോ.

0: عذابه أحد ولا يوثق وثاقه أحد. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي.
1: മാഷാല്ലാ, മബ്രൂക്ക്. വളരെ കൃത്യമായ പാരായണമാണ്, നല്ല മഖ്റജാണ്. മാഷാല്ലാ, ബറകല്ലാ ഫീക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഞാൻ ഇൻഷാല്ലാ ഒരു വാക്ക് പറയും, അതിൻ്റെ ബാക്കി മുതൽ ഓതണം. ഓക്കെ.
0: ബൽ തുസിറൂന, ബൽ തു

മഷാല്ലാ മഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി ഒരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ ഇതിനും കൂടെ ഉത്തരം പറഞ്ഞാൽ നല്ലൊരു സമ്മാനം ലഭിക്കും. ഓക്കെ, പീസ് റേഡിയോ നല്ലൊരു സമ്മാനം ഇൻഷാല്ലാ മോൾക്ക് അയക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ.

0: أبدا، رضي الله عنهم ورضوا عنه، ذلك لمن خشي ربه.
1: മാഷാഅല്ലാ മാഷാഅല്ലാ മബ്രൂക്ക്, വളരെ നന്നായിട്ടുണ്ട് അൽഹംദുലില്ലാ. ഏറ്റവും നല്ല ഒരു കൃത്യമായിട്ടുള്ളൊരു പാരായണമാണ് അൽഹംദുലില്ലാ കേൾക്കാൻ സാധിച്ചത്. വളരെ നല്ല കാര്യം. റിദ ജബിൻ ഫാറൂഖ്, മാഷാഅല്ലാ. മോള് ഖുർആൻ ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? മാഷാഅല്ലാ അൽഹംദുലില്ലാ, അത് പാരായണത്തിൽ കാണുന്നുണ്ട് അൽഹംദുലില്ലാ. കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഖുർആൻ മുഴുവനായിട്ടും പഠിച്ചിട്ടുണ്ടോ? ആ മാഷാഅല്ലാ ബറക്കല്ലാ ഫീക്. നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, മുറാജഅ നന്നായിട്ട് നടത്തണേ.
0: ഓക്കെ
1: ഇൻഷാഅല്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ ഇൻഷാഅല്ലാ നല്ലൊരു സമ്മാനം ലഭിക്കും, നൽകുന്നതാണ് ഇൻഷാഅല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന റിദ ജബിൻ ഫാറൂഖ്, മാഷാഅല്ലാ കൃത്യമായ അവതരണം, നല്ല ശബ്ദമാധുര്യത്തോടുകൂടി അവൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു അൽഹംദുലില്ലാ. വളരെ നല്ല മഹ്റജും തജ്വീദും ഒക്കെ അവളെ പാരായണത്തിൽ ഇപ്പോൾ തന്നെ കാണുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
2: അബ്ദുറഹീം.
1: അബ്ദുറഹീം, മാഷാഅല്ലാ. എവിടെ മോനെ വീട്? അക്കരപ്പറമ്പ. ഓക്കെ, ഏത് ക്ലാസ്സിലാ? മൂന്നാം ക്ലാസ്. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് ടെലിക്വിസിൽ സൂറത്തുൽ അഅല മുതൽ എവിടെ വരെ ചോദിക്ക?
2: ആ,
1: എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക? ഓക്കെ ഇൻഷാല്ലാ. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ എന്താണ് മോന് കിട്ടുക ഇൻഷാല്ലാ? സമ്മാനം ഇൻഷാല്ലാ. പീസ് റെഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ ഓക്കെ, പഠിച്ച് റെഡി ആയിരിക്കും അല്ലേ? അവിടെ ബാക്കിൽ സംസാരിക്കുന്ന ആളുകളോട് ഒന്ന് കുറച്ച് മാറി നിൽക്കാൻ പറയട്ടാ. ഹലോ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചോളൂ. يتيما ذا مقربة أو مسكينا ذا متربة
2: ثم كان من الذين آمنوا وتواصوا بالحق وتواصوا بالمرحمة
1: ثم كان من الذين آمنوا
2: ثم كان من الذين آمنوا
1: ആ ഓതിക്കോളൂ, ശരിയാണ്.
2: മാഷാഅല്ലാ
1: വളരെ നന്നായിട്ടുണ്ട് മോനെ, അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, കദബത് സമൂദ്, ഇതിന്റെ ബാക്കി ഓതിക്കേ.
2: കദബത് സമൂദ് ബിന്നദ ഫഖാലു കദബത് സമൂദ് ബിന്നദ
1: അല്ലേ, അത് സൂറത്ത് മാറിപ്പോയി.
2: കദബ ഖബ്ലഹും ഖൗമു നൂഹ്,
1: അത് സൂറത്ത് നമ്മള് അമ്മ ജുസ്ലെ അവസാന ഭാഗല്ലേ ചോദിക്കുന്നത്. കദബത് സമൂദ് ബിതഖ്‌വാ മാഷാഅല്ലാ വളരെ നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി ഒരു ചോദ്യമാണ് ബാക്കിയുള്ളത്. മോന് ശ്രദ്ധിച്ച് കേൾക്കണം, ചോദിക്കുന്ന ചോദ്യം ഏത് സൂറത്തിലായിരിക്കും, ഏത് ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്, അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ധാരണയിൽ കൊണ്ടുവരണം. ഓർമ്മിച്ചെടുക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ, അവസാനത്തെ ചോദ്യമാണ് കേട്ടാ.
2: ഓക്കെ,
1: മതി മോനെ, മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും അബ്ദുറഹീം ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ ഇനി ഇതുപോലെ എല്ലാ ടെലികിസിലും പങ്കെടുക്കുവാൻ വേണ്ടി മോന് ശ്രമിക്കണം. നിന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയണം, അവരെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കണം കേട്ടാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മക്കരപ്പറമ്പിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അബ്ദുറഹീം അവസാനത്തെ കോളറായിരുന്നു. മാഷാ അല്ലാ, മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ആൻസർ പറഞ്ഞ് സമ്മാനത്തിന് അർഹനായിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓരോ അവതരണവും ചെറിയ ചെറിയ മക്കൾ വിളിക്കുന്നത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹരാവുമ്പോൾ എത്ര സന്തോഷമാണ് അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കുമൊക്കെ ഉണ്ടാവുക. ഇത്തരം ഒരു സംരംഭം നമ്മൾ നമ്മളെ മക്കളെക്കൊണ്ടൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുപ്പിക്കുവാൻ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഖുർആൻ ടെലികിസ്, അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്തു സുഹ്റുഫിലെ 31 മുതൽ 56 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സൽമാൻ അൽ ഒത്തൈബി.
6: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്തു സുഹ്റുഫ് 31 മുതൽ 56 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് സൽമാൻ അൽ ഒത്തൈബി.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 17 അധ്യായം സൂറ അൽ ഇസ്റ 97 മുതൽ 100 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അർറൈ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

0: സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമീ മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമീ മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅറിദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുല്ലക്കും അല്ല ജുന്ദുല്ലക്കും.
1: യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും,
0: സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ
1: യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ.
0: അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം,
1: യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി,
0: മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം.
1: ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ.
0: ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല.
1: ഇല്ലാ ഫി ഗുറൂർ ഗൈന്,
0: ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
1: അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു.
0: 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി,
1: അമ്മൻ ഹാദല്ലദി.
0: ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം.
1: ഹാദല്ലദി യർസുഖുക്കും,
0: ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം,
1: യർസുഖു
0: ശേഷം കും.
1: യർസുഖുക്കും,
0: ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്.
1: ഇൻ അംസക,
0: ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ഇൻ അംസക്ക റിസ്ഖ.
0: അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ,
1: റിസ്ഖ
0: ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്.
1: ബല്ലജ്ജു ഫീ ഉതുവിയു വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവിയു വനുഫൂർ.
0: ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല,
1: ബൽ ലജ്ജു.
0: ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു.
1: ബൽ ലജ്ജു ഫി ഉതുവിൻ വനുഫൂർ.
0: ഉതുവിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്.
1: ഉതുവിൻ വനുഫൂർ
0: എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَيْشَم يَا وَنَال إِدْغَام نَاقِص أَفَمَن يَمْشِي إِرُبَتِل അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീനു ശേഷം അയന് മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്.
1: അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം,
0: ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല.
1: على صراط مستقيم على صراط طاء
0: ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം.
1: على صراط مستقيم,
0: مستقيم എന്നതിലെ ഖാഫിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ഖുർആൻ പഠന പദ്ധതി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമഗ്രമായ ഖുർആൻ പഠന പദ്ധതിയാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. മൊഡ്യൂൾ 16 24 ക്ലാസ്സിൽ നോമ്പുകാരുടെ തക്ബീറും ശുക്റും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185 വചനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു വച്ചത് നമ്മുടെ ദീനിൻ്റെ മഖ്സദ്, ഉദ്ദിഷ്ട ലക്ഷ്യം, അതിൻ്റെ ഏറ്റവും വലിയ ഗായത്ത്, ഉദ്ദേശം, അതിൽപ്പെട്ടതാണ് അൽ യുസ്ർ, എളുപ്പം എന്നത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ. അള്ളാഹു എളുപ്പത്തെ ഇഷ്ടപ്പെടുന്നു, ഞെരുക്കത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അത് അറിയിക്കുന്നത്. നോമ്പിൻ്റെ വിഷയങ്ങളിൽ അള്ളാഹു കനിഞ്ഞ എളുപ്പം അനുസ്മരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അടിസ്ഥാനത്തെ അറിയിച്ചത്. നമ്മുടെ ദീൻ പ്രയോഗവൽക്കരിക്കാൻ, പ്രാവർത്തികമാക്കാൻ, പഠിപ്പിക്കാൻ, പഠിക്കാൻ എത്രമേൽ എളുപ്പം കനിയപ്പെട്ട ദീനാണ് എന്നത് മനസ്സിലാക്കാൻ നോമ്പുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ഉദാഹരണം ഉണർത്തി നമുക്ക് ആയത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പഠനം തുടർത്താം ബീദിനില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ സഹാബികൾ ഇരിക്കവെ ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നാണ് അദ്ദേഹം തൻ്റെ മുടിയൊക്കെ പിടിച്ചു പറിച്ച് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, ശപിച്ചുകൊണ്ടാണ് വരുന്നത്. ആ വരവ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മലക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ആകദൻ ഹലക്തു യാ റസൂലല്ലാ, തിരുദൂതരെ, ഞാൻ നശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ വമ അഹ്ലകക്, എന്താണ് നശിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. വഖഅതു അല ഇംറാഅതി ഫീ റമദാൻ വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ ഭാര്യയെ പ്രാപിച്ചു, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ തസ്തതിഉ അൻ തുഅതിഖ റഖബതൻ, ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നാണ് അയാളോട് ചോദിച്ചത്. നമുക്കറിയാം, നോമ്പിൻ്റെ പകലിൽ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം നോമ്പുകാരായിരിക്കെ പാടുള്ളതല്ല. അത് കൊടിയ നിഷിദ്ധമാണ്, വലിയ കുറ്റമാണ്, കടുത്ത പ്രായശ്ചിത്തം വിധിക്കപ്പെടുന്ന അപരാധമാണ്. അയാൾ കുറ്റബോധം പേറി പശ്ചാത്താപ മനസ്സേന്തി വന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചത് ഹൽ തസ്തതി വൻ തുഅതി കറഖബ എന്നാണ്. അയാൾ, ലാ, എനിക്ക് ഒരടിമയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, ഫഹൽ തസ്തതി വൻ തസൂമ ഷഹ്റൈനി മുത്തതാബിഐൻ, തുടർച്ചയായി 2 മാസം നോമ്പെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ, ലാ, എനിക്ക് സാധിക്കുകയില്ല എന്ന് തൻ്റെ ഒഴിവ് കൈ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, ഫഹൽ തസ്തതി വൻ തുത്തഈമ സിത്തീന മിസ്കീനൻ, 60 മിസ്കീൻമാർക്ക്, അഗതികൾക്ക് അന്നം നൽകാൻ സാധിക്കുമോ? അപ്പോഴും അയാൾ, ലാ, എനിക്കതിന് കഴിയില്ല, കാരണം അയാൾ അത്രമേൽ ദരിദ്രനായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ഇജ്ലിസ്, ഇരിക്കൂ എന്ന് പറഞ്ഞു. അയാൾ സഹാബികളോടൊത്ത് അവിടെ ഇരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ സമയത്ത് ഒരു കൊട്ട കൊണ്ടുവന്നു എന്നാണ്. അതിൽ 15 തമർ, 15 സാഅ് കാരക്ക ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്ക കൊട്ടയെടുത്ത് ഈ വ്യക്തിയെ ചോദിക്കുന്നുണ്ട്, ഐന സായിൽ എന്ന്. അപ്പൊ അയാൾ, ഹാ അനദ, ഞാൻ ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖുദ് ഹാദ ഫഅത്ഇമുഹു അൻക സിത്തീന മിസ്കീനൻ, ഇതെടുത്ത് താങ്കൾക്ക് പ്രായശ്ചിത്തമാകാൻ 60 മിസ്കീൻമാർക്ക് ഇത് ഭക്ഷണമായി നൽകാൻ കൽപ്പിച്ചു എന്നാണ്. അപ്പൊ ഈ വ്യക്തി പറയുന്നത്, ആലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാ, തിരുദൂതരെ, എന്നേക്കാൾ ദരിദ്രരായ ആൾക്കാണോ 60 പേർക്ക് ഞാൻ ഇത് കൊടുക്കേണ്ടത്? ഫവല്ലാഹി മാ ബൈന ലബതൈഹ അഹ്ലു ബൈതിൻ അഫ്ഖറു മിൻ അഹ്ലി ബൈതി, ഈ മദീനയുടെ കിഴക്കും പടിഞ്ഞാറും അതിർത്തിയായുള്ള 2 ലാബകൾ, ഹറകൾ, അതിനിടയിൽ എന്നോളം മിസ്കീനായ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോളം ദരിദ്രരായ ഒരു കുടുംബമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഹദീസിൽ കാണാം, ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് അനിയാബുഹു എന്നാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കോമ്പല്ലുകൾ വെളിയിൽ കാണുമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി എന്നാണ്. നിസ്വാസൽമ തങ്ങൾ അയാളോട് പറഞ്ഞത്, ഇദ്ഹബ് ഫഅത്ഇമുഹു അഹ്ലക്, താങ്കൾ പോകൂ, ഈ കൊട്ടയിലുള്ള കാരക്കകൾ 15 സാഅ്, അത് കുടുംബത്തെ ഭക്ഷിപ്പിക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. കുൽഹു അൻത വഅഹ്ലു ബൈതിക്, താങ്കളും താങ്കളുടെ കുടുംബവും ഇത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസും യൗമൻ മകാനഹു, താങ്കൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് അതിന്റെ സ്ഥാനത്ത് മറ്റൊരു നോമ്പ് നോറ്റി വീട്ടുക, വസ്തഗ്ഫിറില്ലാ, അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ തേടുകയും ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളെ ആ കാരക്ക നൽകി തിരിച്ചയച്ചു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യുസർ എളുപ്പം ഉദ്ദേശിക്കുന്നു. ഈ ദീനിന്റെ നിർവഹണത്തിൽ അള്ളാഹു എളുപ്പം ഉദ്ദേശിച്ചു ഈ ദീൻ നിയമമാക്കിയതിൽ. ഇത് മനസ്സിലാക്കാൻ ഒരു ചരിത്രമാണിത്. നമ്മൾ ദീൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും പ്രാവർത്തികമാക്കുമ്പോഴും ആത്യന്തികമായി അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നഹദ്ദീൻ യുസ്രുൻ, നമ്മുടെ ഈ ദീൻ, ദീനുള്ള ഇസ്ലാം അത് എളുപ്പമാണ് എന്ന വിഷയം. അത് എത്ര, എങ്ങനെ, ഏത് വിധം, അത് മനസ്സിലാക്കാനാണ് ഒരു ചരിത്രം ഇവിടെ അനുസ്മരിച്ചത്. നമുക്ക് ഇൻഷാല്ലാ ഇനി ആയത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ തുടർന്ന് പറയുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിനും എന്നാണ്. വാവ് വാവുൽ അതുഫ് ലി ലാമു തഅലീൽ എന്ന് പറയും, വേണ്ടി എന്ന അർത്ഥത്തിൽ. തുക്മിലു, അവിടെ തുക്കമ്മിലു എന്നും ഖിറാഅത്തുണ്ട്, തുക്മിലു എന്നും ഖിറാഅത്തുണ്ട്. ഉദ്ദേശം ഏറെക്കുറെ ഒന്ന് തന്നെ. എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല

മിൻ അയ്യാമിൻ ഉഖർ, റമദാനിൽ നഷ്ടമായത് എത്രയാണോ നോമ്പ് തത്തുല്യ എണ്ണം മറ്റു നാളുകളിൽ നോൽക്കാൻ പറഞ്ഞു. ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, റമദാനിൽ നോൽക്കുമ്പോൾ അത് അദാ ആയി നിർവഹിക്കലാണ്. റമദാനിൽ നഷ്ടപ്പെട്ടവർ പിന്നീട് വീട്ടുമ്പോൾ അത് ഖദാ ആയി നിർവഹിക്കലാണ്, വീട്ടലാണ്. അപ്പൊ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ മറ്റു നാളുകളിൽ ഖദാ ആയി വീട്ടണം എന്ന് പറഞ്ഞത്? വലി തുക്മിലുൽ ഇദ്ദ, എണ്ണം അത് നിങ്ങൾ പൂർത്തീകരിക്കാനാണ്. റമദാൻ 30 എങ്കിൽ ആ 30 നോമ്പ് നിങ്ങൾക്ക് കിട്ടണം. റമദാൻ 29 ദിവസമാണ് എങ്കിൽ ആ 29 ദിവസം നോമ്പ് നിങ്ങൾക്ക് ലഭിക്കണം. ആ എണ്ണം അത് നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എന്നാണ് അപ്പോ ഉദ്ദേശം, അർത്ഥം. മറ്റൊരു തഫ്സീർ, വലി തുക്മിലുൽ ഇദ്ദ, അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ച നോമ്പ് അത് നിങ്ങൾ കൃത്യമായി പാലിക്കാനും പൂർത്തീകരിക്കാനും റമദാനിൽ തന്നെ. അപ്പൊ ഇവിടെ യാത്രക്കാരന്റെ അല്ലെങ്കിൽ രോഗിയുടെ ഇളവിന്റെ വിഷയമല്ല, പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പിനെ നിശ്ചയിച്ചത് നിങ്ങൾ റമദാനിൽ തന്നെ എണ്ണം പൂർത്തിയാക്കി നോമ്പെടുക്കുന്നതിന് വേണ്ടി എന്നാണ്. ചില തഫ്സീറുകളിൽ, തഫ്സീർ ഖുർത്തുബി പോലെ, പൂർവ്വകാലത്ത് നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അവർ നോമ്പിന്റെ സമയം തെറ്റിച്ചു, മാസം തെറ്റിച്ചു, അളവും എണ്ണവും തെറ്റിച്ചു. എണ്ണത്തിലും വണ്ണത്തിലും രീതിയിലും ഒക്കെ വ്രതാനുഷ്ഠാനത്തിൽ മാറ്റം വരുത്തി പല സമുദായങ്ങളും, വിശിഷ്യ നസാറാക്കൾ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വലി തുക്മിലുൽ ഇദ്ദ, റമദാനിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട എണ്ണം അത് യഥാവിധം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനാലാണ് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ആ രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം അതിൻ്റെ തഫ്സീർ. വലി തുക്മിലുൽ ഇദ്ദ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നു. ഈ രണ്ട് ലാമുകളും വലി തുക്കബ്ബിറുല്ലാഹ്, വലി തുക്മീലു എന്നുള്ളയിടത്ത് ആ ലാം ഏത് എന്നതിൽ തഫ്സീറുകൾ വിശദമായി വായിക്കാൻ സാധിക്കും. അവിടെ ലാമ് തഅലീലിന് വേണ്ടിയാണോ, വേണ്ടി എന്ന അർത്ഥത്തിനാണോ, അതല്ല, ലാം സാഇദത്താണ്. കാരണം യുരീദു ഉള്ളാ, അവിടെ അറാദ എന്നുള്ള ക്രിയ നേരിട്ട് കർമ്മത്തിലേക്ക് വരുന്ന ക്രിയയാണ്. അതുകൊണ്ട് തന്നെ ആ ലാം അവിടെ സാഇദത്താണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, വലി തുക്കബ്ബിറുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുവാനും വേണ്ടി. ഇവിടെയും വാവ് അതഫിൻ്റെതാണ്, ലാമ് തഅലീലിൻ്റെതാണ്. ഈ ഒരു ലാമും അതേപോലെ ഇവിടെ വലി തുക്മിലു എന്നുള്ള ഇടത്തിലെ ലാമും അത് തഅലീലിൻ്റെതാണ്, അതല്ല മറ്റു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കപ്പെട്ടതാണോ, തഫ്സീറുകളിൽ വിശദമായ ചർച്ചകൾ വായിക്കാൻ സാധിക്കും. ഞാനതിവിടെ പരത്തി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച നോമ്പ് അത് ഏറ്റാതെ കുറക്കാതെ മാറ്റം വരുത്താതെ നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് വലി തുക്മിലുൽ ഇദ്ദ. വലി തുക്കബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ തക്ബീർ മഹത്വപ്പെടുത്തൽ, തഅദീം വാഴ്ത്തലും മഹത്വം കൽപ്പിക്കലും അതിനു വേണ്ടി, അതും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു എന്നാണ്. എന്തിനാണ് വലി തുക്കബ്ബിറുല്ലാഹ്, അള്ളാഹുവിനുള്ള തക്ബീർ? അത് അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് അരുളിയതിന്, ഇവിടെ അല എന്നുള്ളത് ലി എന്ന അർത്ഥത്തിൽ, അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനാൽ അല്ലെങ്കിൽ ഹിദായത്ത് അരുളിയത് പ്രകാരം, ഇങ്ങനെയൊക്കെ ഇവിടെ തഫ്സീർ വന്നിട്ടുണ്ട്. തക്ബീർ അള്ളാഹുവിൻ്റെ വലിപ്പം അത് അംഗീകരിക്കലിനെയും അതേപോലെ തക്ബീർ മുഴക്കുന്നതിനെയും അറിയിക്കുന്ന പ്രയോഗമാണ്. കബ്ബറ യുകബ്ബിറു തക്ബീർ, കബ്ബറ എന്ന ക്രിയ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പ്രയോഗിക്കും. നഹ്ത് എന്ന് പറയും, ഹല്ലല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഹംദല അൽഹംദുലില്ലാഹ് ചൊല്ലി, സബ്ബഹ സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഹസ്ബല ഹസ്ബി അല്ലാഹ് എന്ന് ചൊല്ലി, ഹഖ്വല ലാ ഹൗല വലാ ഖുവത ഇല്ലാ എന്ന് ചൊല്ലി. ഇങ്ങനെ ക്രിയകൾ ഉണ്ടാക്കുന്നതിനാണ് നഹ്ത് എന്ന് പറയാ. കബ്ബറ അതിൽപ്പെട്ടതാണ്. കബ്ബറ എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ കബ്ബറ എന്ന് പറയും, അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി. അവിടെ അള്ളാഹു അക്ബർ ചൊല്ലുക എന്ന അർത്ഥത്തിൽ വലി തുക്കബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ തക്ബീർ ധ്വനി മുഴക്കുക, അങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, വാഴ്ത്തുക. പിന്നെ തഅദീം, അതാണ് വലി തുക്കബ്ബിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ വലി തുഅദ്ദീമുല്ലാഹ്, അള്ളാഹുവിന്റെ തഅദീം മഹത്വം വാഴ്ത്തുക, പുകഴ്ത്തുക എന്നതിനെയും ഇതറിയിക്കും. അള്ളാഹു വലിപ്പം കൊണ്ട് എല്ലാവർക്കും മീതയാണ്, ഉപരിയിലാണ്. ചില ഹദീസുകളിൽ പറഞ്ഞില്ലേ, സപ്തവാനങ്ങളും ഭുവനങ്ങളും അള്ളാഹുവിന്റെ കഫിൽ ഉള്ളം കയ്യിൽ, കഹബത്ത് ഹർദലിൻ എന്നാണ്, ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ എന്നാണ്. സപ്തവാനങ്ങൾ ഭുവനങ്ങൾ അള്ളാഹുവിന്റെ കഫിൽ ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു അക്ബർ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമത്തിലും അവന്റെ വിശേഷണത്തിലും അവന്റെ പ്രവൃത്തിയിലും ഒക്കെ അള്ളാഹു ഏറ്റവും വലിയവനാണ്, മഹനീയനാണ്. അള്ളാഹുവിന്റെ ആ മഹത്വം അത് നമ്മൾ കാണുന്നതിന് വേണ്ടി അള്ളാഹുവിനുള്ള ആ മഹത്വം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ

0: സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതാണ് ഇവിടെ ഉദ്ദേശം. എന്തിനാണ് അള്ളാഹുവിനുള്ള തക്ബീർ, അള്ളാഹുവിൻ്റെ തക്ബീർ, അത് നമ്മൾ മുഴക്കുന്നതും അത് നമ്മൾ സമ്മതിക്കുന്നതും വിശ്വസിക്കുന്നതും? അത് അലാമ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് അരുളിയതിനാൽ. അലാമ അലയും വന്നു മായും വന്നു, അപ്പോൾ ക്രിയാധാതുവിൻ്റെ അർത്ഥമാണ് വരിക. മാ ഹദാക്കും എന്ന് പറഞ്ഞാൽ ഹിദായത്തിക്കും, അലാ ഹിദായത്തിക്കും, മായും അതേപോലെ ഹദാക്കും ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ ഹിദായത്തിക്കും, നിങ്ങളുടെ ഹിദായത്തിന്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയ പ്രകാരം നിങ്ങൾ അള്ളാഹുവിൻ്റെ തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി എന്നാണ്. ഹിദായത്ത് രണ്ടുണ്ട്, അതൊന്ന് ഇൽമാണ്, മറ്റൊന്ന് അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അറിവേകി, നിർദ്ദേശമേകി, നമുക്ക് മാർഗം കാണിച്ചു, അതാണ് ഇർഷാദ് എന്ന് പറയാം. റമദാൻ മാസത്തെ നിശ്ചയിച്ചു, നോമ്പിനെ നിശ്ചയിച്ചു, വിധിവിലക്കുകൾ അവതരിപ്പിച്ചു, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, അതാണ് ഹിദായത്തുൽ ഇർഷാദ്, ഹിദായത്തുൽ ഇൽമ്, അത് അള്ളാഹുവിൽ നിന്നുണ്ടായി. ഒപ്പം ഹിദായത്തുൽ അമൽ, നമ്മൾ കർമ്മം ചെയ്യാനുള്ള ഹിദായത്ത് തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞു. ഹിദായത്തുൽ അമൽ എന്ന് പറഞ്ഞാൽ അതാണ് തൗഫീഖ്, നമുക്ക് അറിവുണ്ടായാൽ പോരല്ലോ, അറിവനുസരിച്ച് അമലെടുക്കാൻ ഉദവി വേണം, തുറവി വേണം, എളുപ്പം വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല അത് കനിഞ്ഞു. അപ്പം ഇൽമ് നൽകി, നിർദ്ദേശം നൽകി, അതേപോലെ അമലെടുക്കാനുള്ള എളുപ്പം തൗഫീഖ്, അത് അരുളി അള്ളാഹു നൽകിയ ഹിദായത്ത്. ആ ഹിദായത്തിന് അള്ളാഹുവിനുള്ള തക്ബീർ, അത് നിർവഹിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഇവിടെയും വാവ് അത്ഫിൻ്റേതാണ്, ഉമ്മ എന്ന അർത്ഥം ദ്യോതിപ്പിക്കാൻ. ലഅല്ല എന്നുള്ളത് തഅലീലിന് വേണ്ടിയാണ്, വേണ്ടി എന്നർത്ഥം ധ്വനിപ്പിക്കാൻ. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ അർപ്പിക്കുന്നതിന് വേണ്ടിയും. തഷ്കുറൂൻ, ശുക്ർ, നന്ദി പ്രകാശനാണ്. അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി, എന്തിനാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദി ഉള്ളവരാകേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ളവരാകേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തെ നമുക്ക് കനിഞ്ഞതിനാൽ, റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വ്രതാനുഷ്ഠാനം നിയമമാക്കിയതിനാൽ, ആ വ്രതാനുഷ്ഠാനത്തിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് അനുവദിച്ചതിനാൽ, എളുപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇഷ്ടപ്പെട്ടതിനാൽ, എണ്ണം പൂർത്തീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇളവ് നൽകുകയും മറ്റ് സമയങ്ങളിൽ നോറ്റി വീട്ടാൻ അവസരം നിശ്ചയിക്കുകയും ചെയ്തതിനാൽ, അള്ളാഹുവിനുള്ള തക്ബീർ അത് വിശ്വസിച്ചും ആ തക്ബീർ ധ്വനി മുഴക്കിയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹങ്ങൾ കടാക്ഷിച്ചതിനാൽ, ഇതൊക്കെ മേലായ റബ്ബ് സുബ്ഹാനഹു വതആലൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്രുള്ളവരാകാൻ വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആ ശുക്രുള്ളവരാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ശറഈയായി അത് ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നാണ്. ശുക്ർ, മനസ്സ, വാജ, കർമ്മണ നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്താണ്. മനസ്സ നമ്മൾ സമ്മതിക്കണം, ഇതൊക്കെ മേലായവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകളാണ്, ഇത് മേലായവനിൽ നിന്ന് ഉള്ള കടാക്ഷമാണ്, അത് നമ്മൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന്. പിന്നെ നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലാണ്, അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഏറ്റവും വലിയ ശുക്രിൻ്റെ പ്രകടനം അവിടെയുമാണ്, കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ചതിൽ നിന്ന് വിട്ടകലുക, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ശുക്രുള്ളവരാവുക എന്നുള്ളതാണ്. ചിലർ പറഞ്ഞു ഈ ശുക്ർ അതെന്തിന്? വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എന്തിന്? അള്ളാഹു യുസർ ഇഷ്ടപ്പെട്ടതിന്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസർ, ഉസർ ഇഷ്ടപ്പെടാത്തതിന് നമുക്ക് വലാ യുരീദു ബിക്കുമുൽ ഉസർ. അതേപോലെ നമുക്ക് വലി തുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കാൻ ആ എണ്ണം നിശ്ചയിച്ചതിന്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാർഗം നിശ്ചയിച്ചതിന്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ള ഈ നാല് കാര്യങ്ങൾക്കാണ് ഈ നന്ദി പ്രകാശനം ഇങ്ങനെ തഫ്സീർ ചെയ്തവരുണ്ട്. ഈ ആയത്ത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു സുപ്രധാന മസ്അല, ഈ വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നോമ്പ് അവസാനിച്ചാൽ പിന്നെ അതോടുകൂടി തക്ബീർ ആരംഭിക്കണം എന്നതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെളിവ് ഈ വചനമാണ്. നോമ്പെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തേകി അലാ മാ ഹദാകും, ഈ ഹിദായത്ത് അത് നോമ്പ് പൂർത്തിയായി ശവ്വാലിൻ്റെ ഉദയം അത് നടക്കുന്നതോടുകൂടിയാണ് വരുന്നത്, നേടുന്നത്. അതുകൊണ്ട് നോമ്പ് തീർന്ന് പെരുന്നാൾ ഉറപ്പിച്ചതോടുകൂടി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശവ്വാലിൻ്റെ ഉദയം ദർശിച്ചതോടുകൂടി തക്ബീർ നിർവഹിക്കൽ ഈ വചനത്താൽ ആരംഭിക്കുന്നു എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. പെരുന്നാൾ രാവ് മുതൽ തക്ബീർ ചൊല്ലാനുള്ള സമയം ആരംഭിക്കുന്നു ഈദുൽ ഫിത്റിൽ എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം ഇതാണ്. ചിലർ തക്ബീർ ചൊല്ലുന്നത് ഈദിൻ്റെ സുദിനം വീട്ടിൽ നിന്നിറങ്ങി ഈദ്ഗാഹിലെത്തി നിസ്കാരം ആരംഭിക്കുന്നത് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി മുസല്ലയിലേക്ക് എത്തുന്നത് വരെ തക്ബീർ ചൊല്ലിയിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് അതിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാമാണികരും. എന്നാൽ ഈദിൻ്റെ രാവിലെ തന്നെ തക്ബീർ പ്രതിഫലാർഹമാണ് എന്നതിന് ഈ വചനം തെളിവുപിടിച്ചു അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റ് പല ഫുഖഹാക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ വലി തുക്കബീറുള്ള അള്ളാഹുവിന് തക്ബീർ നിർവഹിക്കുന്നതിന് വേണ്ടി അപ്പോൾ ആ തക്ബീറിന്റെ പ്രയോഗം എങ്ങനെയാണ്? വലി തുക്കബീറുള്ള നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ധ്വനി മുഴക്കുന്നതിന് വേണ്ടി എന്ന് അർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ് ആ തക്ബീർ മുഴക്കേണ്ടത്? വെറും അള്ളാഹു അക്ബർ എന്ന് മാത്രം പറയലാണോ? അല്ല, പിന്നെയോ തക്ബീറുകൾ വന്നിട്ടുള്ളത് ഇതുപോലെയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീറും തഹ്ലീലും തഹ്മീദും കൂടിയുള്ള രൂപത്തിലാണ് ഈ തക്ബീർ വന്നിട്ടുള്ളത്. സഹാബികൾ എന്നൊക്കെ ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അങ്ങനെ വന്നിട്ടുണ്ട്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ ഇവിടെ മൂന്ന് തവണ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ അവസാനത്തിൽ രണ്ട് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന രീതിയിലും വന്നിട്ടുണ്ട്. ഏതായാലും തക്ബീർ എങ്ങനെ, അതിൻ്റെ സീഗ രൂപം എങ്ങനെ, അതിൽ പല പ്രയോഗങ്ങൾ കാണാം. ഏറ്റവും പ്രസിദ്ധമായത് അതാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. ഈ രീതിയിൽ തക്ബീർ മുഴക്കിക്കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. അതേപോലെ വലി തുക്കബീറുള്ള എന്നാ വലി തുഅദ്ദിമുള്ള, അള്ളാഹു സുബ്ഹാന തആലയുടെ മഹത്വം ഘോഷിക്കുക. അള്ളാഹു ഹിദായത്ത് അരുളിയ പ്രകാരം അല്ലെങ്കിൽ ഹിദായത്ത് അരുളിയതിന്, പ്രത്യേകിച്ച് വ്രതം എന്ന് പറയുന്ന പുണ്യകർമ്മം, അതിൻ്റെ മഹത്വങ്ങൾ ചിലതൊക്കെ നമ്മളിവിടെ പറഞ്ഞു പോയി. അള്ളാഹു തന്നെയും പറഞ്ഞത് കുല്ലു അമലി ബിനി ആദമലഹു, എല്ലാ മനുഷ്യകർമ്മങ്ങളും അവന് ഗണിക്കാം. കുല്ലുൽ അമലി കഫാറത്തുൻ, എല്ലാ കർമ്മങ്ങളും പാപങ്ങൾ മായ്ക്കാൻ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. കുല്ലു അമലി ബിനി ആദമ യുദാഅഫു അൽ ഹസനത്തു അശ്റു അംസാലിഹ, എല്ലാ മനുഷ്യരുടെ കർമ്മങ്ങളും അത് പതിന്മടങ്ങായി ഇരട്ടിക്കപ്പെടും. ഇലാ സബ്ഇമിയത്തി ദുഅഫിൻ, 700 ഇരട്ടി വരെ. ഇലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര എല്ലാ കർമ്മങ്ങളെയും അതിൻ്റെ പതിന്മടങ്ങ് അത് ഇരട്ടിക്കപ്പെടുന്ന പറയുമ്പോൾ എല്ലാവർക്കും അത് ഗണിക്കാം, ഇത്ര ഇത്ര എണ്ണം ആയി എന്നുള്ളത്. പക്ഷേ ഇല്ല സൗം, നോമ്പൊഴികെ. അള്ളാഹു പറയുകയാണ് ഫഇന്നഹുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സീബി, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ എണ്ണവും വണ്ണവും ഇല്ലാത്ത അത്ര പ്രതിഫലം, അതാണ് നോമ്പിന് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ്. യദഉ തആമഹു വശറാബഹു വശഹവതഹു മിൻ അജലി, ഞാൻ കാരണത്താൽ തൻ്റെ അന്നം, തൻ്റെ പാനീയം, തൻ്റെ വികാരം ഇതൊക്കെ വെടിയുന്ന മനുഷ്യൻ, തറക്ക ശഹ്വതഹു വതആമഹു വശറാബഹു ഇബ്തിഗാ മർദാതി, എൻ്റെ പ്രീതി കാംക്ഷിച്ച് തൻ്റെ അന്നപാനീയങ്ങളും വികാരങ്ങളും വെടിഞ്ഞ മനുഷ്യൻ, വ്യക്തി, അവനാണ് നോമ്പുകാരൻ. അതുകൊണ്ട് ഞാൻ അവനുള്ള പ്രതിഫലം എണ്ണവും വണ്ണവും ഇല്ലാതെ ധാരാളമായി നൽകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖുദ്സിയായ ഹദീസിൽ. അപ്പോൾ നോമ്പ് അതിൻ്റെ എത്രമാത്രം പുണ്യമുള്ള പ്രതിഫലമുള്ള ഇബാദത്താണ്. അബു ഉമാം അൽ ബാഹിലി തിരുസവിധത്തിലെത്തി, എന്നിട്ട് യാ റസൂലല്ലാഹ് മുർനി ബി അമലിൻ ആഖുദുഹു അൻക, തിരുദൂതരെ അങ്ങയിൽ നിന്ന് സ്വീകരിക്കാൻ ഒരു അമൽ എന്നോട് കൽപ്പിച്ചാലും, യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, നോമ്പെടുത്തോ, നോമ്പിന് തുല്യമായി യാതൊന്നില്ല. ഫഇന്നഹു ലാ അദില ലഹു എന്നൊക്കെ പ്രയോഗം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞപ്പോ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിലെ ജോലിക്കാരൻ വരെ പിന്നീട് നോമ്പുകാരായിട്ടല്ലാതെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്. ആ വീട്ടിൽ പകലിൽ തീ പുകഞ്ഞാൽ ആളുകൾ പറയും അബൂ ഉമാമക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്, വീട്ടിൽ വിരുന്നുകാർ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അവർ നോമ്പുകാരായി ആ വീട് മുഴുവൻ, കാരണം നോമ്പിന്റെ മഹത്വം, അതിൻ്റെ പുണ്യം അത് മനസ്സിലാക്കിയത് കാരണത്താൽ എന്നുള്ളതാണ്. നോമ്പിന്റെ മഹത്വം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഒരു നോമ്പിലേക്കാണ് ഹിദായത്ത്, ഹിദായത്തു ഇർഷാദിൻ, അതേപോലെ ഹിദായത്തു തൗഫീഖിൻ, ഹിദായത്തു ഇർഷാദ് എന്ന ഹിദായത്തു ഇൽം നമുക്ക് അറിവ് പകർന്നത്. ഹിദായത്തു ഇൽം തൗഫീഖ് അത് നിർവഹിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉദവിയും എളുപ്പവും കനിഞ്ഞത്. അതുകൊണ്ടാണ് വലിത്തു കബീറുള്ള അള്ളാഹുവിന് തക്ബീർ മുഴക്കാൻ, അള്ളാഹുവിൻ്റെ മഹത്വം ഘോഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയിച്ചത്. വനാലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി മനസ്സ വാച കർമ്മണ പ്രയോഗിക്കുന്നതിനും വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു. ഇൻഷാല്ലാ ഇനി നമുക്ക് സൂറത്തുൽ ബക്കറയിലെ 186 വചനമാണ് ദുആവുമായി ബന്ധപ്പെട്ട വചനം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന തുടക്കമുള്ള വചനം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 24 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പുകാരുടെ തക്ബീറും ശുക്രും. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1. എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരൂ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ, നോമ്പെടുത്തോളൂ, നോമ്പിന് തുല്യമായി യാതൊന്നുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് ആരോടാണ്? ഓപ്ഷൻ എ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂ ഉമാമൽ ബാഹിലി റളിയല്ലാഹു അൻഹു. ചോദ്യം 2. പൂർവകാല സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു, എന്നാൽ അതിന് സമയത്തിലും എണ്ണത്തിലും രീതിയിലും മാറ്റം വരുത്തിയവരിൽ പ്രധാനികൾ ആരാണ്? ഓപ്ഷൻ എ ജൂതന്മാർ, ഓപ്ഷൻ ബി നസാറാക്കൾ, ഓപ്ഷൻ സി ബഹുദൈവ വിശ്വാസികൾ. ചോദ്യം 3. 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കഫിൽ എത്ര വലിപ്പമുണ്ടെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ അരിമണിയുടെ, ഓപ്ഷൻ ബി കടുകുമണിയുടെ, ഓപ്ഷൻ സി ഗോതമ്പ് മണിയുടെ.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്തു ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫിന്റെ ആദ്യ ഭാഗവും.
4: വചനം 120. വകുല്ലൻ, എല്ലാം തന്നെ, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിച്ചു തരുന്നു, അലൈക, നിനക്ക്, മിൻ അംബായി, വൃത്താന്തങ്ങളിൽ നിന്ന്, അർറുസുലി, റസൂലുകളുടെ, മാനുസബ്ബിത്തു, നാം സ്ഥൈര്യം നൽകുന്നത്, ബിഹി, അതുമൂലം, ഫുആദക, നിന്റെ ഹൃദയത്തെ, വജാഅക, നിനക്ക് വരികയും ചെയ്തിരിക്കുന്നു, ഫിഹാദിഹി, ഇതിൽ അഥവാ ഇവയിലൂടെ, അൽഹഖു, യാഥാർത്ഥ്യം, വമൗഇദതുൻ, സദുപദേശവും, വദിക്റ, സ്മരണയും അഥവാ ഉപദേശവും, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്.

0: റസൂലുകളുടെ വൃത്താന്തങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുമാറുള്ളതൊക്കെയും നിനക്ക് നാം കഥനം ചെയ്തു വിവരിച്ചു തരുന്നു. യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് സതുപദേശവും സ്മരണയും ഇതിലൂടെ നിനക്ക് വന്നെത്തുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 121. വഖുൽ, നീ പറയുകയും ചെയ്യുക. ലില്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരോട്, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനതികും, നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച്, ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ആമിലൂൻ, പ്രവർത്തിക്കുന്നവരാണ്.

0: ത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു.
1: വചനം 122. വന്തദിറു, നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യുവിൻ. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ. മുൻതദിറൂൻ, നോക്കിയിരിക്കുന്നവരാണ്.
0: നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു.
2: ഫീഹാദിഹി, ഇതിലൂടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ സൂറത്തിലൂടെ എന്നും ഈ വൃത്താന്തങ്ങളിലൂടെ എന്നും ആകാവുന്നതാണ്. രണ്ടായാലും ആശയം വ്യക്തമാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോദൃഢതയും സ്ഥൈര്യവും നൽകുവാൻ ആവശ്യമായ എല്ലാ യഥാർത്ഥ വിവരങ്ങളും ഇതുവഴി നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് വേണ്ട ഉപദേശങ്ങളും സ്മരണകളും അതിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവർ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നുകൊള്ളട്ടെ, അതിൻ്റെ ഫലം അവർ കാത്തിരുന്നു കണ്ടുകൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉണർത്തുകയാണ്.
1: വചനം 123. വലില്ലാഹി, അല്ലാഹുവിനാണ് ഗൈബു, അദൃശ്യകാര്യം അഥവാ മറഞ്ഞ

യുർജഉ മടക്കപ്പെടുന്നു. അൽ അംറു കാര്യം, കുല്ലുഹു അതെല്ലാം, ഫഅബുദുഹു അതിനാൽ അവനെ നീ ആരാധിച്ചുകൊള്ളുക, വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക.

0: നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി.
1: വലില്ലാഹി ഗൈബു സമാവാതി വൽ അർദി വ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വ

0: ഭൂമിയിലെയും അദൃശ്യകാര്യം അള്ളാഹുവിനുള്ളതാണ്. അവങ്കലേക്കു തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ലതാനും.
1: എല്ലാ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ കൈകാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാണുള്ളത്. സകല കാര്യങ്ങളുടെയും കലാശവും തീരുമാനവും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ ആരാധിക്കപ്പെടുവാനും കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനും അർഹതയുള്ളവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുകയും അവനിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം അവൻ അറിഞ്ഞും ശ്രദ്ധിച്ചും വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് സാരം. തവക്കൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഏതൊരു കാര്യവും അവൻ വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് കയ്യും കെട്ടി മൗനമായിരിക്കുക എന്നല്ല. കഴിവുള്ളതും ചെയ്യേണ്ടതുമെല്ലാം ചെയ്യുകയും അതിനപ്പുറമുള്ളത് അവനിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നത്രേ. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചും വരുന്ന സജ്ജനങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അള്ളാഹു നമ്മെ തുണക്കട്ടെ. ആമീൻ.
0: അദ്ധ്യായം 12, സൂറത്ത് യൂസുഫ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111.
2: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ വിവരണം ഒരു സ്ഥലത്ത് അതിൻ്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിൻ്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിന് ഖുർആനിൻ്റേതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിൻ്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റേതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ബാലൻ, ഒരു രാജകീയ ഭവനത്തിലെ അടിമ, അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അക്കാരണം കൊണ്ടുതന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധതയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയിലെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ, നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കുവാൻ വേണ്ടി സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് കൊല്ലങ്ങളോളം കാരാഗ്രഹ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ, തടവറയിൽ വെച്ചു പോലും സത്യോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ്, പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു സമർത്ഥമാവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ്, തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ചു പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഏഴാം വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഖുർആനിനോട് എതിരായ പരാമർശങ്ങൾ തിരസ്കരിക്കുന്നത് നിർബന്ധമാണെങ്കിലും രണ്ടും കൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാഗങ്ങളെപ്പറ്റി മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അറിയുവാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുക എന്നല്ലാതെ അവയെ ആധാരമാക്കി ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് വ്യാഖ്യാനം നിർണയിച്ചുകൂടാത്തതാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദ്ദലാഇൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്ന് കസീർ റഹ്മത്തുല്ലാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫ് ആദ്യ ഭാഗവും.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ. പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇൽഹാർ. ഫക്കീന ഇൽഹാറാണ്. ഹത്താത്ത് തീഹുമുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന യത്തുലു സുഹുഫമ്മു അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂനിസ് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുംഫസിലാണ്. നൂറ്റി ഊത ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലസ്സൈൻ അൽഹുദ്ദീൻ ഹുനഫ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഹദാലിക ദീനുൽ ഖയ്യിമ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി വീണ്ടും ഇലഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക. മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ അമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദനിൻ തജ്രി വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ ഇൽഹാർ. ഖാലിദീന ഫീഹ അബദ മദ് മുത്തസിൽ. മദ് മുഫസിൽ റളിയല്ലാഹു അൻഹും ഇൽഹാർ. വറളു അൻ ഇൽഹാർ. ലിമൻ ഖഷിയ ലിമൻ ഖഷിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം. أعوذ بالله من الشيطان

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത്ത വയുതു സകാത്ത വദാലിക്.
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന്ന് നിർത്ത. സകാത്ത് നിർത്ത.
1: ഹുനഫാ.

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
2: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
3: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്ത്, സാഫാത്ത് എന്ന മദ് കലിമി മുസഖൽ എന്ന് പറയും. മദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ, ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടിലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഇതുവിൻ വനുഫൂർ. ഇതുവിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഇതുവിൻ വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَن يَمْشِي ഈ രൂപത്തിൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ أَفَمَن يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീനു ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹുള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സില് പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സുലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സബിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സബിയൻ അല ഇദ്ഹാർ, സബിയൻ അല എന്നാവരുത്, സബിയൻ അല. അയിൻ എടുത്ത് ഓതണം സബിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ, ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
4: أعوذ بالله من الشيطان الرجيم.

ഉണ്ടാകും.

0: ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ. വിശുദ്ധ ഖുറാനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾവിക്കാരിലേക്ക് വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തു യൂനസിലെ 61 മുതൽ അവസാനം വരെയും സൂറത്തു ഹൂദ് 1 മുതൽ 95 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സൂറത്ത് യൂനുസിലെ 61 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 വചനം മുതൽ 95 വരെ വചനങ്ങളുമാണ് നാം കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതിയ പ്രമുഖ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നും ഏതാനും ചില വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും സൂറത്ത് യൂസുഫ് 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിന്റെ വിശദീകരണവുമാണ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് യൂസുഫ് വചനം 1. അലിഫ് ലാം റ. അലിഫ് ലാം റ. തിൽക അവ അഥവാ ഇവ. ആയാത്തു ആയത്തുകളാണ്. അൽ കിതാബി വേദഗ്രന്ഥത്തിൻ്റെ. അൽ മുബീൻ സ്പഷ്ടമായ അല്ലെങ്കിൽ വ്യക്തമായ.

0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റോ. ഇവ സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ ആയത്തു അഥവാ വചനങ്ങളാകുന്നു.
1: വചനം രണ്ട്. ഇന്ന അൻസൽനാഹു. നിശ്ചയമായും നാം അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനൻ, ഒരു പാരായണ ഗ്രന്ഥമായി. അറബിയൻ, അറബിയിലുള്ളതായ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി അഥവാ നിങ്ങളായേക്കാം. തഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന അഥവാ നിങ്ങൾ ചിന്തിക്കുക.

0: നിശ്ചയമായും നാം ഇതിനെ ഒരു അറബി ഭാഷയിലുള്ള ഖുർആനായി അഥവാ പാരായണ ഗ്രന്ഥമായി കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുവാൻ വേണ്ടി.
1: പ്രാരംഭത്തിലെ കേവലാക്ഷരങ്ങളെപ്പറ്റി സൂറത്ത് അൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും വിവരിച്ചത് ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനും ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങളിലേക്കുമുള്ള റസൂലും തന്നെ. അതേസമയം അവിടുന്ന് ജനിച്ചു വളർന്നതും പ്രബോധനം നിർവഹിച്ചു കൊണ്ടിരുന്നതുമെല്ലാം അറബികളിലാണല്ലോ. അറബി ഭാഷയാകട്ടെ അക്കാലത്തെ ലോകഭാഷകളിൽ വെച്ച് എല്ലാ നിലക്കും മുൻപന്തിയിൽ നിൽക്കുന്നതുമായിരുന്നു. പ്രവാചകന്റെ ഭാഷയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ വേദഗ്രന്ഥം അവതരിക്കുന്നത് അപ്രായോഗികവുമാണല്ലോ. അങ്ങനെ ഖുർആൻ അറബി ഭാഷയിലായി തീർന്നു. അള്ളാഹു പറയുന്നു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. സാരം, ഒരു റസൂലിനെയും തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഭാഷയിലായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണത്. അദ്ധ്യായം 14 വചനം 4. കുറിപ്പ്: ഖുർആൻ അറബി ഭാഷയിലുള്ളതാണെന്നിരിക്കെ അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാമോ എന്നും മറ്റുമുള്ള വിവരങ്ങൾ മുഖവുരയിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി ഒന്നും സ്പർശിക്കുന്നില്ല. പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നുമുള്ള രണ്ടർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുള്ള വാക്കാണ് ഖുർആൻ. ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടേണ്ടതുമായതുകൊണ്ട് വിശുദ്ധ ഖുർആന് ആ പേർ തികച്ചും അനുയോജ്യമായിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ പേരെന്ന നിലക്ക് പറയുമ്പോൾ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിപ്പിച്ചുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറയുന്നു. അവശ്യം ആവശ്യമായ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായി വിവരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണിവയെന്നും നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അത് അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നുമുള്ള മുഖവുരയ്ക്ക് ശേഷം അടുത്ത വചനം മുതൽ സൂറത്തിന്റെ ഇതിവൃത്തത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: വചനം 3. നഹനു, നാം, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിക്കുന്നു, അലൈക, നിനക്ക്, അഹ്സന, ഏറ്റവും നല്ലതിനെ, അൽ ഖസസി, കഥാവിവരണത്തിലെ, ബിമാ ഔഹൈന, നാം വഹി നൽകിയതുമൂലം, ഇലൈക, നിന്നിലേക്ക്, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ, വൈങ്കുന്ത, നിശ്ചയമായും നീയായിരുന്നു, മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ്, ലമിന, പെട്ടവൻ തന്നെ, അൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ അഥവാ അറിയാത്തവരിൽ. നഹ്

0: ഒരു കഥാവിവരണം നാം നിനക്ക് വിവരിച്ചു തരുകയാണ്. ഈ ഖുർആനെ നാം നിനക്ക് വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നത് മൂലം. നിശ്ചയമായും ഇതിനു മുമ്പ് നീ ഇതിനെപ്പറ്റി അറിയാത്ത അശ്രദ്ധന്മാരിൽ പെട്ടവൻ തന്നെയായിരുന്നു.
1: ഏറ്റവും നല്ലൊരു കഥനം അഹ്സനുൽ ഖസസ് എന്ന് ഈ കഥയെ വിശേഷിപ്പിച്ചതിലടങ്ങിയ രഹസ്യങ്ങൾ പ്രാരംഭത്തിൽ നാം ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാമല്ലോ. കുറെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് വല്ല കഥാവിവരണവും കേട്ടാൽ കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായെന്നും ആ അവസരത്തിലാണ് ഈ അധ്യായം അവതരിച്ചതെന്നും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. ഖുർആനാകുന്ന ദിവ്യ സന്ദേശങ്ങളിൽ നൽകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സൂറത്ത് എന്നും ഇതിലെ ഉള്ളടക്കമായ ചരിത്ര കഥയെപ്പറ്റി മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമായിരുന്നില്ലെന്നും പറഞ്ഞതിൽ നിന്ന് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയാണെന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ ജനതയ്ക്കും അറിഞ്ഞുകൂടാത്ത ഒരു മുൻകാല ചരിത്രം അവിടുന്ന് വിവരിക്കുകയും മുൻ വേദഗ്രന്ഥത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതിനോട് അത് യോജിച്ചു വരികയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നല്ലാതെ ലഭിച്ചതായിരിക്കുകയില്ലെന്ന് വ്യക്തമാണല്ലോ. ഈ ആമുഖത്തോടുകൂടി അള്ളാഹു കഥാവിവരണം ആരംഭിക്കുന്നു.
2: വചനം 4. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം, യൂസുഫു യൂസുഫ് ലി അബീഹി, തൻ്റെ പിതാവിനോട്, യാ അബതി, എന്റെ പിതാവേ, ഇന്നി റഅയ്തു, നിശ്ചയമായും ഞാൻ സ്വപ്നം കണ്ടു, അഹദ അശറ, 11, കൗകബൻ, നക്ഷത്രത്തെ, വശംസ, സൂര്യനെയും, വൽ ഖമറ, ചന്ദ്രനെയും, റഅയ്തുഹും, അവരെ ഞാൻ കണ്ടു, ലീ, എനിക്ക്, സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട്.
3: إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين.
0: യൂസുഫ് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടു, അതായത് എനിക്ക് സുജൂദ് ചെയ്യുന്നവരായി അവരെ ഞാൻ കണ്ടു.
1: റആ എന്ന ക്രിയാരൂപത്തിന് കണ്ടുവെന്നാണ് പൊതുവിൽ അർത്ഥം. എന്നാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചക്ക് റുഇയ എന്നും ബുദ്ധി കൊണ്ടുള്ള കാഴ്ചക്ക് അഥവാ അഭിപ്രായത്തിന് റഇ എന്നും സ്വപ്നക്കാഴ്ചക്ക് റുഇയ എന്നും സന്ദർഭോചിതം അതിന് അർത്ഥമാറ്റം വരുന്നതാണ്. ഇവിടെ സ്വപ്നക്കാഴ്ചയാണ് ഉദ്ദേശ്യം. യൂസുഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യന്റെ മകനായ മാന്യൻ, അഥവാ ഇബ്രാഹീമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകൻ യൂസഫ്. സ്വപ്നത്തിൽ കണ്ട 11 നക്ഷത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന 11 സഹോദരന്മാരെയും സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്നും അവരെല്ലാം ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്നുമായിരുന്നു ആ സ്വപ്നത്തിന്റെ പൊരുൾ. ഈ സ്വപ്നം കാണുന്ന കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കേവലം ഒരു ബാലൻ മാത്രമായിരുന്നുവെന്ന് വഴിയെ മനസ്സിലാക്കാവുന്നതാകുന്നു. ഉന്നതന്മാരെ സമീപിക്കുമ്പോൾ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായി തലകുനിക്കലും കുമ്പിടലും മുട്ടുകുത്തലും ഒക്കെ അക്കാലങ്ങളിൽ പതിവുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉപചാരങ്ങൾക്കും സുജൂദ് എന്ന് പറയപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വല്ല ഉപചാര കൃത്യങ്ങൾ പ്രസ്തുത ഗ്രഹങ്ങൾ ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. അതായിരിക്കാം അവരെ സുജൂദ് ചെയ്യുന്നവരായി കണ്ടുവെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പ്രിയപുത്രന്റെ സ്വപ്നവാർത്ത കേട്ടപ്പോൾ അത് സഹോദരന്മാരെ അറിയിക്കുന്നത് നന്നല്ലെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി.
4: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്ത് യൂസുഫിലെ 1 മുതൽ 4 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.
5: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
6: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: هي الحبيبة والمختار.
9: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇതിന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

فلا تحسبن الله مخلف وعده رسله.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ

വോയിസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم

0: نقص المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون. വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറ യാസീനിലെ 18 മുതൽ 22 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. യാസീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആയത്തുകളാണ് ഇവ. ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ 4 ആയത്തുകളിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായിരുന്നു പരാമർശിച്ചിരുന്നത്. ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച ആളുകൾക്ക് അത് ഓർമ്മയിലുണ്ടാകും. ഇവിടെ ഇതിൻ്റെ ഈ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലെ ഓരോ വാക്കുകളുടെ അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. തജ്വീദിൻ്റെ നിയമങ്ങൾ അതുമാത്രമായി പഠിക്കാനും ഏറ്റവും ചുരുങ്ങിയത് നല്ല പാരായണങ്ങൾ ശ്രദ്ധിക്കാനും അതിലൂടെ നമ്മുടെ ഖിറാഅത്ത് ശരിപ്പെടുത്താനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഖാലു ഇന്ന എന്ന് പറയുന്നിടത്ത് ഒരു മദ് ഉണ്ട്. അത് ദീർഘിപ്പിച്ചോ മിതമായ രൂപത്തിലോ സാധാരണ ഒരു മദ് ദീർഘ ഉച്ചാരണം നിർവഹിക്കുന്ന രൂപത്തിലോ പാരായണം ചെയ്യാവുന്ന രൂപത്തിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട മദ്ദാണ്. അത് മദ് മുംഫസിലാണ്. ഇന്ന എന്നോതുമ്പോൾ പാരായണത്തിലെ ഒരു അടിസ്ഥാന നിയമം ഷദ്ദുള്ള എല്ലാ നൂനുകളും മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന തയ്യർനാബിക്കും ലഇല്ലം തൻതഹു എന്ന് പറയുന്നിടത്ത് ആ നൂന് ലാമിൽ ലയിച്ചു ചേർന്നാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. ലഇൻ ലം എന്നതല്ല പറയണം. ലഇൻ എന്നതിലെ സുക്കൂനുള്ള നൂന് ലഇല്ലം അത് അടുത്ത ലാമിൽ അലിഞ്ഞു ചേരുന്നു, എന്നാൽ മണിക്കാനും പാടില്ല. ലഇല്ലം തൻതഹു തൻതഹു എന്നല്ല തൻ, അതിലെ നൂനിനെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്ന. ഇവിടെയെല്ലാം ശദ്ദുള്ള മീമുകളും നൂനുകളുമൊക്കെയാണ് വന്നിട്ടുള്ളത്. വലയമസ്സന്നകും എന്ന് പറയുന്നിടത്ത് ശദ്ദുള്ള നൂനുണ്ട്. വലയമസ്സന്നകും മിന്ന, അവിടെ വലയമസ്സന്നകും എന്ന് പറഞ്ഞതിലെ ആ മീം മിന്ന എന്ന മീമിൽ ലയിച്ച് മണിച്ചുകൊണ്ട് ഇത് ആമോടുകൂടി ഓതണം. അദാബുൻ അലീം, ഇവിടെ അദാബുൻ എന്ന് അദാബുൻ ആ തൻവീനിലെ ഉച്ചാരണത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനിനെ അദാബുൻ എന്ന് വ്യക്തമാക്കി തന്നെ പറയണം ചെയ്യണം. ഖാലു ത്വാഇറുക്കും എന്ന് പറയുന്നിടത്തുള്ള മദ് മദ് മുത്തസിലാണ്. ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. അഇൻ ദുക്കിർത്തും അടുത്ത പാരായണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. അതിനുശേഷം ദാലാണ് വന്നിട്ടുള്ളത്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, വജാ മിൻ അഖ്സ എന്ന് പറയുന്നിടത്ത് വജാ അവിടെ മദ്ദുണ്ട്, അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. മദ്ദ് മുത്തസിലാണ്. മിൻ അഖ്സ മിൻ എന്നവിടെ വ്യക്തമായി പാരായണം ചെയ്യണം, കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. മിൻ അഖ്സൽ മദീനതി റജുലുൻ എന്ന് വ്യക്തമാകാൻ പാടില്ല. റജുലുൻ അതിലെ ഇൻ എന്ന ഉച്ചാരണം തൊട്ടടുത്ത് വരുന്ന യാഇൽ ലയിപ്പിക്കുകയും അണിച്ചു കൊണ്ടുപോകുകയും വേണം. റജുലു യസ്അ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ തബിഉ മല്ല യസ്അലുകും ഇത്തബിഉ മല്ല മല്ല മൻ ലാ എന്നല്ല ഓതേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെ തൊട്ടടുത്ത ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഇത്തബിഉ മല്ല യസ്അലുകും അജ്റൻ വഹും എന്ന് പറയണം ചെയ്യണം. ഒമാലിയല അബുദുല്ലുജൂൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഓതാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി സഹോദരങ്ങളെ, നമുക്കതിൻ്റെ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക്, അതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആദ്യ ആയത്ത് 18-ാമത്തെ ആയത്ത് നോക്കുക. ഖാലു അവർ പറഞ്ഞു, മുമ്പ് പറഞ്ഞ ആയത്തുകളിലുള്ളത്. അസ്ഹാബുൽ ഖറിയ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മൂന്ന് പ്രവാചകന്മാർ, ആദ്യ രണ്ടുപേരെ അള്ളാഹു നിയോഗിച്ചു, ആ രണ്ടുപേരെ അവർ കളവാക്കി, അതിനുശേഷം മൂന്നാമത്തെ ഒരാളെ കൊണ്ടുകൂടി അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി. മൂന്ന് പ്രവാചകന്മാരെയും അവർ നിഷേധിച്ചു. ആ പ്രവാചകന്മാരും ആ നാട്ടിലെ ജനതയും തമ്മിലുള്ള ഒരു സംസാരമാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ വിശദീകരിക്കുന്നത്, പരാമർശിക്കപ്പെടുന്നത്. ഒരു പറയുന്നു, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ഗ്രാമത്തിലെ ആളുകൾ തിരിച്ചു പ്രതികരിക്കുന്നു, നിങ്ങളും മനുഷ്യരല്ലേ, അങ്ങനെ അള്ളാഹു ഒരു പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അവർ വീണ്ടും പറയുന്നു, ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് അള്ളാഹുവിന് തന്നെ അറിയാം, അള്ളാഹുവിനറിയാം. ഞങ്ങളുടെ ബാധ്യത നിങ്ങൾക്കിത് എത്തിച്ചു തരലാണ്. പ്രവാചകന്മാർ ഈ വാചകം പറഞ്ഞതിന് ശേഷം പിന്നെ ആ നാട്ടുകാർ, ആ ഗ്രാമവാസികൾ പ്രതികരിക്കുന്നതാണ് ഈ ആയത്തിലുള്ളത്. ഖാലു അവർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ തഥയ്യർനാബിക്കും, നിങ്ങളെ കൊണ്ട് ദുശകുനത്തിലായിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊരു ദുശകുനമാണ്. തഥയ്യർന ഞങ്ങൾ ദുശകുനം ബാധിച്ചിരിക്കുന്നു, ബിക്കും നിങ്ങളാൽ. ലഇൻ ഇല്ലെങ്കിൽ, എങ്കിൽ, ലഇൻ എങ്കിൽ, ലം ഇല്ല, ലഇൻ ലം ഇല്ലെങ്കിൽ, തൻ തഹു നിങ്ങൾ അവസാനിപ്പിക്കുക, ലഇൻ ലം തൻ തഹു നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ലനർജു മന്നക്കും റജമ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. ലനർജുമന്ന ഞങ്ങൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. മിന്ന ഞങ്ങളിൽ നിന്ന് അദാബുൻ ശിക്ഷ, അലീം വേദനയുള്ള. നിങ്ങൾ പ്രവാചകന്മാരാണെന്നൊക്കെ പറഞ്ഞു വന്ന് ഇവിടെ നടത്തുന്ന ഈ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയുകയും ഞങ്ങളുടെ അടുത്തു നിന്ന് നല്ല വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് ആ സമൂഹം പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തിയത്. ഖാലു പ്രവാചകന്മാർ അതിനോട് പ്രതികരിക്കുകയാണ്. ഖാലു അവർ പറഞ്ഞു, അഥവാ പ്രവാചകന്മാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ത്വാഇറുക്കും നിങ്ങളുടെ ദുശകുനം, മഅക്കും മഅ കൂടെക്കും നിങ്ങൾ, മഅക്കും നിങ്ങളുടെ കൂടെ തന്നെയാണ്. അഇൻ ദുക്കിർത്തും നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ, അഇൻ ദുക്കിർത്തും നിങ്ങൾ ഉത്ബോധനം ചെയ്യപ്പെട്ടതിനാലാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബൽ എന്നാൽ അൻതും നിങ്ങൾ, ഖൗമുൻ ഒരു ജനതയാണ്, മുസ്രിഫൂൻ അതിരുകവിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാകുന്നു. ഒരിക്കൽ കൂടി 19-ാമത്തെ ആയത്തിൻ്റെ ആശയമൊന്ന്, അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. കാലു അവർ പറഞ്ഞു, അഥവാ പ്രവാചകന്മാർ പറഞ്ഞു, ത്വാ ഇറുക്കും നിങ്ങളുടെ ദുശകുനം, മഅക്കും നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഇൻ ദുക്കിർത്തും നിങ്ങൾ ഉപദേശിക്കപ്പെട്ടതിനാലാണോ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബൽ പക്ഷേ, എന്നാൽ അൻതും നിങ്ങൾ, ഖൗമുൻ ഒരു ജനതയാകുന്നു, മുസ്രിഫൂൻ അതിരുകവിഞ്ഞവരായ ജനതയാകുന്നു നിങ്ങൾ, നിങ്ങൾ അതിരുകവിഞ്ഞിരിക്കുന്നു. വജാ വന്നു, ഈ പ്രവാചകന്മാർ ജനങ്ങളോട് സംസാരിക്കുകയും ആ നാട്ടിലെ ജനങ്ങൾ ഇവരോട് കലഹിക്കുകയും എതിർക്കുകയും അവരുടെ പല വിധത്തിലുള്ള വാദമുഖങ്ങൾ നിരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാ വന്നു, മിൻ അഖ്സ അറ്റത്തു നിന്ന്, മിൻ അഖ്സ അറ്റത്ത് നിന്ന് ആണോ മിൻ എന്നതിൻ്റെ അർത്ഥം, അൽ മദീന പട്ടണത്തിൻ്റെ, ആ പട്ടണത്തിൻ്റെ അറ്റത്തു നിന്ന്, അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ വന്നു, റജുലുൻ ഒരാൾ, യസ് ആ ധൃതിപ്പെട്ടുകൊണ്ട് വേഗത്തിൽ വന്നു, കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഗ്രാമത്തിൻ്റെ അറ്റത്തു നിന്ന്, ആ നാടിൻ്റെ അറ്റത്തു നിന്നൊരാൾ വേഗത്തിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത്? യാ കൗം, കൗമേ മനുഷ്യരെ, ജനതയെ, സമൂഹമേ, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, അൽ മുർസലീൻ ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. അദ്ദേഹം നിങ്ങൾ അവരെ പിൻപറ്റണം എന്നു പറയാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ന്യായം എന്താ? ഇത്തബിഉ നിങ്ങൾ പിൻപറ്റൂ, മൻ ഒരാളെ അല്ലെങ്കിൽ ചിലരെ, ലാ യസ്അലു ചോദിക്കുന്നില്ല, കും നിങ്ങളോട്, അജറൻ പ്രതിഫലം, വഹും അവരാകട്ടെ, മുഹ്തദൂൻ സന്മാർഗികളുമാകുന്നു, സന്മാർഗികളായ നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളൂ. രണ്ടാമത്തെ കാരണം അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്, വമാലിയ എനിക്കെന്താണ്, എനിക്കെന്തു തടസ്സമാണ്, എൻ്റെ മുന്നിൽ എന്ത് ന്യായമാണ്, വമാലിയ എന്താണുള്ളത്? ലാ അഅബുദു അഅബുദു അബദ യഅബുദു ഇബാദ, ലാ അഅബുദു ആരാധിക്കാതിരിക്കാൻ എന്താണ് എനിക്കുള്ളത്? അല്ലതി ഒരുത്തനെ, യാതൊരുവനെ, ഫത്തറനീ അവൻ എന്നെ സൃഷ്ടിച്ചു, വ ഇലൈഹി അവനിലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്, ഫത്തറനീ അവൻ എന്നെ സൃഷ്ടിച്ചു, വ ഇലൈഹി അവനിലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്, വമാലിയല അഅബുദുല്ലദീ ഫതറനീ എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു തടസ്സമാണുള്ളത്, വ ഇലൈഹി തുർജഊൻ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത്രയുമാണ് ആ മൂന്ന് നാല് ആയത്തുകളുടെ, അഞ്ചോളം വരുന്ന ആയത്തുകളുടെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദീകരണം എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഉചിതമാകും എന്ന് തോന്നുന്നു. ഒന്ന്, ഖാലു അവർ പറയുന്നു, ആ നാട്ടുകാർ പ്രവാചകന്മാരോട് പറയുകയാണ്, ഇന്നാ തത്വയ്യർനാഭിക്കും നിങ്ങൾ കാരണം, നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ ദുശകുനത്തിലായിരിക്കുന്നു, ഇന്നാ തത്വയ്യർന ഞങ്ങൾ ദുശകുനത്തിലായിരിക്കുന്നു, ബിക്കും നിങ്ങളെ, നിങ്ങൾ കാരണത്താൽ നിങ്ങളെക്കൊണ്ട്, ലഇല്ലം തൻതഹു നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നക്കും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, വലയമസന്നക്കും നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും, മിന്ന ഞങ്ങളിൽ നിന്ന് ആദാബുന്നലിയും വേദനയേറിയ ശിക്ഷ, നല്ല നിങ്ങൾക്ക് ഞങ്ങൾ തരും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ എറിയും, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം, നിങ്ങൾ കാരണമാണ് ഇവിടെ ആകെ പ്രശ്നം. തിരിച്ചു പറയാൻ പ്രവാചകന്മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ത്വാ ഇറുക്കും മാക്കും നിങ്ങളുടെ ദുശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഇൻ ദുക്കിർത്തും ഞങ്ങൾ എന്താണ് നിങ്ങളോട് അരുതാത്തത് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ ഇവർ പറയുന്നത്, ഞങ്ങൾക്കിവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ ഇവിടെ കുറച്ചാളുകൾ വന്ന് പുതിയ കുറേ വാദങ്ങൾ ഉന്നയിക്കുകയും അവതരിപ്പിക്കുകയുമാണ്. പ്രവാചകന്മാർ പറയണം, അല്ല, ഞങ്ങളല്ല പ്രശ്നക്കാർ, നിങ്ങൾ തന്നെയാണ് പ്രശ്നക്കാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും നിലക്കുള്ള ഒരു ശകുനപ്പിടയെ മതം പ്രോത്സാഹിപ്പിക്കുകയോ ഖുർആൻ പഠിപ്പിക്കുകയോ അല്ല ഒരു ജനത അവരുടെ അന്ധവിശ്വാസം വിശദീകരിക്കുന്നു. എന്നാൽ പ്രവാചകന്മാർ പറയുന്നത് ഞങ്ങളെ കൊണ്ടൊന്നും അല്ല പ്രശ്നം, നിങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണ് അല്ലെ. ഇസ്ലാം ഒരിക്കലും ആ നിലക്കുള്ള ഒരു ദുഷ്ഗുണത്തെ പഠിപ്പിക്കുന്നില്ല. ദുഷ്ഗുണമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിന്റെ ഖദറും ഖലാഉം മശീഅത്തും ഇറാദത്തും അനുസരിച്ചാണ് നടക്കുന്നത്. റബ്ബിന്റെ ഉദ്ദേശവും റബ്ബിന്റെ വിധിയും റബ്ബിന്റെ കണക്കാക്കലും അനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. പിന്നെ എന്താണ് നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ ദുഷ്ഗുണമെന്ന് പ്രവാചകന്മാർ അവരോട് പ്രതികരിച്ചത്? ഷെയ്ഖ് സഅദി റഹമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ അത് നിങ്ങളോടൊപ്പം തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ, വഹുവ മാ മഅഹും മിനശ്ശിർക്കി വശ്ശർറിൽ മുഖസലി ലിവുഖൂഇൽ മക്രൂഹി വന്നഖ്മ വഇർത്തിഫാഇൽ മഹ്ബൂബി വന്നിഅമ. നിങ്ങളുടെ അടുത്തുള്ള ശിർക്കും നിങ്ങളുടെ അടുത്തുള്ള ബഹുദൈവ വിശ്വാസവും തിന്മയും കാരണത്താൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാനും അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങാനും കാരണമാകും. അതോടൊപ്പം നിങ്ങളേറെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവൻ അത് ഉയർത്തിക്കളയാനും അത് കാരണമായി തീരും. നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പോ അപകടങ്ങളോ പരീക്ഷണങ്ങളോ ബാധിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നടക്കാതിരിക്കുകയോ അള്ളാഹു അവന്റെ ആ അനുഗ്രഹം എടുത്തുകളയുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ശിർക്കും തിന്മയുമാണ് അതിനു കാരണം. അതാണ് ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെ തന്നെയാകുന്നു എന്ന് പ്രവാചകന്മാർ അവരോട് പ്രതികരിക്കാനുള്ള കാരണം. സുഹൃത്തുക്കളെ, 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് വന്നു മിനഅഖ്സൽ മദീന പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് റജുലുൻ ഒരാൾ, യെസ് ആ ധൃതിപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഇത്തബിഊ, നിങ്ങൾ പിൻപറ്റുവാൽ, മുർസലീൻ, ഈ പ്രവാചകന്മാരെ. നിങ്ങൾക്ക് എന്താ ഈ പ്രവാചകന്മാരെ പിൻപറ്റിയാൽ? എന്നിട്ടെന്താ അദ്ദേഹം ന്യായം പറയുന്നത്? ഇത്തബിഊ, നിങ്ങൾ പിൻപറ്റേണ്ടതുമല്ല, യസ്അലുക്കും മജ്റ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ്. വഹുമുഹ്തദൂൻ, അവരാണട്ടെ സന്മാർഗികളുമാകുന്നു. സന്മാർഗികളായ ആളുകൾ അവരുടെ സന്മാർഗത്തിലേക്ക് ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പിൻപറ്റിക്കൂടാ? സുഹൃത്തുക്കളെ, പ്രവാചകന്മാരെല്ലാവരും ആ നിലക്ക് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകളായിരുന്നു. അവർ നിഷ്കാമകർമ്മികളായിരുന്നു. ഒരു പ്രതിഫലവും ഒരു സമൂഹത്തോടും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. സൂറ അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ആയത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഉലാഇക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين أولئك الذين هدى الله അവരെ എല്ലാം അള്ളാഹു സന്മാർഗത്തിലാക്കിയിരിക്കുന്നു. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റുക. ഖുൽ, പറയുക, لا أسألكم عليه أجرا, ഇതിന്റെ മേൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ല ദിക്റ ലിൽആലമീൻ, ഇത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു ഉത്ബോധനം മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. പൂർവികരായ പ്രവാചകന്മാരെല്ലാം അങ്ങനെയായിരുന്നു, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ. എന്നാൽ പ്രവാചകന്മാർ വലിയ സമ്പന്നന്മാരും ധനാഢ്യന്മാരും സമൂഹത്തിൽ ആ നിലക്ക് സുഖസൗകര്യങ്ങളും ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ദരിദ്രന്മാരും പാവപ്പെട്ടവരുമൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങളുണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ ചുളിഞ്ഞു കൂടിയിരുന്ന് ഞരങ്ങിയിരുന്ന് വിശപ്പ് സഹിക്കാതെ എന്ന് പറയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ആത്മീയത ഒരു ചൂഷണത്തിന്റെ വഴിയായി ഒരു പ്രവാചകനോ ഒരു സ്വഹാബിയോ സ്വീകരിച്ചിട്ടില്ല. മതം ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ മാർഗമായി മാനദണ്ഡമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കുകയും അതിൻ്റെ പാഠം ഉൾക്കൊള്ളുകയും ഒക്കെ ആവശ്യമാണ്. വലിയ സന്ദേശമാണ് സമൂഹത്തിന് ഈ ഇത്തരം ആയത്തുകൾ നൽകുന്നത്? അഹ്ലുബൈത്തിന്റെ പേരിൽ, പ്രവാചക കുടുംബത്തിന്റെ പേരിൽ, മത പാണ്ഡിത്യത്തിന്റെ പേരിൽ, മതസ്ഥാപനങ്ങളുടെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ദിവ്യശക്തിയുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ചില ആൾദൈവങ്ങൾ മരിച്ചുകഴിഞ്ഞാൽ അവരുടെ ആസ്തി ആയിരക്കണക്കിന് കോടികളിൽ കണക്കാക്കുന്ന സ്ഥിതിവിശേഷം ലോകത്ത് നിലനിൽക്കുമ്പോൾ പ്രവാചകന്മാരെങ്ങനെയാണ് ആത്മീയത കൈകാര്യം ചെയ്തിരുന്നത്? ഞാൻ നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല. മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് ഹൂദിലെ 50-51 ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. യാ ഖൗം ലാ അസ്അലുകും അലൈഹി അജ്റ, മനുഷ്യരെ, സമൂഹമേ, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ല അലല്ലദീ ഫതറനി അഫലാ താഖിലൂൻ, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബ് എനിക്ക് നൽകുന്ന പ്രതിഫലം എന്തോ ആ പ്രതിഫലം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ പോലും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. പ്രവാചകന്മാർക്ക് സദഖ സ്വീകരിക്കാൻ പാടില്ല. ഹാഷിബ് ഇബ്നു അബ്ദു മനാഫിന്റെ കുടുംബത്തിന് സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്റെ വഫാത്ത് സംഭവിച്ചാൽ, പ്രവാചകന്റെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് അനന്തരമായി സ്വീകരിക്കാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നഹ്നു മഅശറുൽ അംബിയാഇ ലാ നൂറഫ്, ഞങ്ങൾ പ്രവാചകന്മാർ, ഞങ്ങൾ ഒരിക്കലും അനന്തരമെടുക്കപ്പെടുകയില്ല. പ്രവാചകന്മാർ വഫാത്തായാൽ അവരുടെ മയ്യത്തു പരിപാലനത്തിന് ആവശ്യമായ സമ്പത്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് സദഖയാണ് എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകനോ പ്രവാചക കുടുംബമോ പ്രവാചകത്വത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നിരക്കുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല. മറ്റു പലർക്കും അനുവദനീയമായ സാമ്പത്തിക വരുമാനങ്ങൾ പോലും പ്രവാചകനും പ്രവാചകത്വ കുടുംബവും മാറ്റിവെച്ചിരുന്നു എന്നാണ് ഹദീസും ഖുർആനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ ആശയം തന്നെയാണ് ഈ ആയത്തിലുമുള്ളത്. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റം വഹും മുഹ്തദൂൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക. എന്നിട്ട് അദ്ദേഹം അടുത്ത ഒരു കാരണം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇവരെ പിൻപറ്റണം എന്ന് പറയുന്നത്. വമാലിയ ലാ അഅബുദു, എനിക്കെന്തു തടസ്സമാണുള്ളത് ഞാൻ ആരാധിക്കാതിരിക്കാൻ. അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ, എനിക്ക് ജീവൻ നൽകിയവൻ, എനിക്ക് കാഴ്ച നൽകിയവൻ, എനിക്ക് കേൾവി നൽകിയവൻ, എനിക്ക് വെള്ളം നൽകുന്നവൻ, എനിക്ക് വായു നൽകുന്നവൻ, എനിക്ക് ഈ ഭൂമി വാസയോഗ്യമാക്കി തന്നവൻ. യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിന സമാഇ മാഅ, വാനലോകത്തു നിന്ന് വെള്ളമിറക്കി തന്നവൻ, ഭൂമി ജീവിക്കാൻ വാസയോഗ്യമാക്കി തന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ പൂർവ്വപിതാക്കന്മാരെ പടച്ചവൻ, അവനെ ആരാധിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അതേ ആശയം അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്തിന് എന്നെ പടച്ചവൻ ആരാധിക്കാതിരിക്കണം? അതാണല്ലോ ഏറ്റവും നീതി, അതാണല്ലോ ഏറ്റവും പ്രകൃതിദത്തമായ ആരാധനാ രീതി എന്ന് ആ സമൂഹത്തെ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു വാചകമാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ഖാലു, അവർ പറഞ്ഞു, ആ സമൂഹം, ആ നാട്ടുകാർ പറയുകയാണ്, ഇന്ന തത്വയ്യർനാഭിക്കും, ഞങ്ങൾ നിങ്ങൾ കാരണത്താൽ ദുശകുനത്തിലായിരിക്കുന്നു. ലഇല്ലം തൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും. ഖാലു, പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു. ഐന ദുക്കിർത്തും, ഞങ്ങൾ നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അല്ല, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാകുന്നു. വജാഅ മിൻ അഖ്സ്വൽ മദീന, ആ പട്ടണത്തിൻ്റെ അറ്റത്തു നിന്നൊരാൾ വന്നു, റജുലിൽ നിന്നൊരാൾ വന്നു, യസ്അ ധൃതിപ്പെട്ടുകൊണ്ട്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടത്, മല്ലാ യസ്അലുക്കും അജ്റ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വഹും മുഹ്തദൂൻ, അവരാകട്ടെ സന്മാർഗികളുമാകുന്നു. വമാലിയ, എനിക്കെന്തു തടസ്സമാണുള്ളത്, എനിക്കെന്താണുള്ളത്? ലാ അഅ്ബുദു, ആരാധിക്കാതിരിക്കാൻ. അല്ലദി ഫത്വറനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണല്ലോ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഇത്തരം ആയത്തുകൾ പഠിക്കാനും അതിൻ്റെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
4: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
6: പീസ് റേഡിയോ പുലരിവെട്ടം.
4: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
6: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
4: പകച്ചു നിൽക്കാനാകാതെ
6: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
4: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
6: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
4: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
6: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
4: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
6: പീസ് റേഡിയോ പുലരിവെട്ടം
4: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 5 ആയത്തുകൾ പഠിപ്പിക്കുകയാണ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 5-6 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചും തജ്വീദ് നിയമങ്ങളുമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
3: ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وَقَدْ أَنزَلْنَا آيَاتٍ بَيِّنَاتٍ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ.
2: ഇന്നല്ലദീന, ഇവിടെ നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, നേരത്തെ പറഞ്ഞതുപോലെ അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല. ഇതാലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതാണ് അല്ലദീന. അല്ലദീന, ഇന്നല്ലദീന, യുഹാദ്ദൂന, യുഹാ അല്ല, യുഹാദ്ദൂന അല്ല, യുഹാ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെയുള്ള മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ദാലാണ്, ദാലിന് ഷദ്ദുണ്ട്. ഈ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വൗയ, ഇതിന് ശേഷം ഷദ്ദ് വരുമ്പോൾ മദ്ദ് ലാസിം കലിമി മുസക്കൽ. ഇവിടെ കലിമി മുസക്കൽ ഒരു പദത്തിലായതുകൊണ്ടാണ് അങ്ങനെ. ഹർഫി മുസക്കലൊക്കെ ഉണ്ട്. ഇവിടെ മദ്ദ് ലാസിം കലിമി മുസക്കൽ, 6 ഹർക്കത്ത് വരെ നീട്ടണം.
3: യുഹാദ്ദൂന, ഇന്നല്ലദീന യുഹാദ്ദൂന,
2: ഇങ്ങനെ
3: യുഹാദ്ദൂനല്ലാഹ വറസൂലഹു കുബിതു, കുബിതു കമാ കുബിതല്ലദീന, കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലദീന മിൻ ഖബ്ലിഹിം.
2: സാക്കിനായ നൂന് ശേഷം ഖാഫ്, ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മിൻ ഖബ്ലിഹിം എന്ന് ഓതരുത്, മിൻ ഖാ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം, മിൻ ഖ അല്ല, മിൻ ഖ. വിശുദ്ധ ഖുർആൻ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖാരികളിൽ നിന്ന് കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഷെയ്ഖുമാരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്. മിൻ
3: ഖബ്ലിഹിം, മിൻ ഖബ്, മിൻ ഖബ്ലിഹിം. വഖദ് അൻസൽനാ, വഖദ്, വഖദ്, ദാലിനെ
2: കേൾക്കണം അഥവാ ഖൽഖല ചെയ്യണം. അൻസൽനാ, സാക്കിനാ നൂനു ശേഷം സായ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം.
3: അൻസൽനാ,
2: ശേഷം അൻസൽനാ ആയാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, വേറെ പദത്തിലാണ് മദ്ദ് മുൻഫസിൽ എന്നാണ് പറയുക. 4-5 ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ്. മദ്ദ് മുൻഫസിൽ ജായസ, നീട്ടാം എന്നുള്ളതാണ്.
3: ആയാത്തിം ബയ്യിനാത്ത്,
2: ഇവിടെ തൻവീനു ശേഷം ബ വന്നു, തൻവീനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്.
3: ആയാത്തിം ബയ്യിനാത്ത്, ആയാത്തിം ബയ്യിനാത്ത്.
2: വഖഫ് ചെയ്യുമ്പോൾ
3: ബയ്യിനാത്ത്,
2: 2-4-6 ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്.
3: ബയ്യിനാത്ത്,
2: ഇങ്ങനെ താഇനെ കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ചില ആളുകളൊക്കെ
3: ബയ്യിനാത്ത്
2: താ കേൾക്കുകയില്ല, അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: വലിൽ കാഫിരീന അദാബും മുഹീൻ,
2: അസാബ് അല്ല, അദാബ്,
3: അദാബും മു,
2: തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗാംബിഗുന്ന, ഇങ്ങനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അദാബും മുഹീൻ വലിൽ കാഫിരീന അദാബും മുഹീൻ. അടുത്ത ആയത്ത് യൗമ യബഅസുഹുമുല്ലാഹു. യൗമ യബഅസുഹും, യബഅസു അല്ല ഫ ആണ്, യബഅസുഹുമുല്ലാഹു. യൗമ യബഅസുഹുമുല്ലാഹു ജമീഅ, ജമീഅ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇനി കൂട്ടി ഓതുന്ന സമയത്ത് ജമീഅ ഫയുനബ്ബിഉഹും, അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ജമീഅ ഫയുനബ്ബിഉഹും, ഫയുനബ്ബിഉ ഹംസക്ക് ദമ്മാണ്, കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഫയുനബ്ബിഉഹും എന്ന് ഹംസക്ക് സുക്കൂനായി പോകുന്നത് ശ്രദ്ധിക്കണം. ഫയുനബ്ബിഉഹും ബിമാ അമിലു. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അപ്പോൾ ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഇങ്ങനെ ആണ് ഓതേണ്ടത്. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ഉച്ചാരണം, മഖ്റജ്. അമിലു, അമിലു. അഹ്സാഹുല്ലാഹു വനസൂഹ്. അഹ്സാഹു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ട് മേലെയാണ്. അഹ്സാഹുല്ലാഹു, അഹ്സാഹുല്ലാഹു വനസൂഹ്, വനസൂഹ്. വഖഫ് ചെയ്യുമ്പോൾ ഹന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. വനസൂഹ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വല്ലാഹു, ഇവിടെ ഈ വല്ലാഹു എന്നുള്ള പ്രയോഗം പലപ്പോഴും നമുക്ക് കാഴ്ചയിൽ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും ഉച്ചാരണത്തിൽ ഈ ഹ ഒന്നും വരാറില്ല. വല്ലാഹു അല എന്ന് പറയും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ഇങ്ങനെ കേൾക്കാം നമുക്ക്. അഥവാ ഹ ഉച്ചാരണത്തിൽ തന്നെ ഉണ്ടാവില്ല, വല്ലാഹു അല എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വല്ലാഹു അല, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്. ഷൈഇൻ തൻവീന് ശേഷം ഷീന്. ഷൈഇൻ ഷഹീദ്. ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം അവിടെയും. ഇൻഷാല്ലാ ഒന്നുകൂടെ പാരായണം ചെയ്യാം.
4: إن الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد.
2: سورة المجادلة അഞ്ച് ആറ് ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ഭംഗിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുകയും ശ്രമിക്കുകയൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിൽ നിന്നും അഞ്ച് ആറ് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
6: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
5: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെ പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
7: ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ലോകശ്രദ്ധ നേടിയ കുഞ്ഞിളം ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാവോ. ജസാക്കല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: ഈസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 23.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ല ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبه والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് സൂറത്തു ആദിയാത്താണ് പാരായണ പഠനത്തിൽ ശ്രോതാക്കൾ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ പാരായണ നിയമങ്ങൾക്കനുസരിച്ച് തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പാരായണ പഠനത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അൽ മബ്ഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സൂറത്തുൽ ആദിയാത്താണ്. ആദിയാത്തിൽ 9 ആയത്താണുള്ളത്. നമുക്കൊന്ന് നോക്കാം. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫവസത്തുന, ഫവസത്തുന എന്നാണ്, സീന് കഴിഞ്ഞിട്ട് പിന്നെ ത്വ. അത്തരം സന്ദർഭങ്ങളിൽ സാധാരണ സംഭവിക്കുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഫവസത്തുന എന്ന് പറയും, സീന് സ്വാദാക്കി ഉച്ചരിക്കും. ഇതുപോലെ നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞ പോലെ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പറയും ആൾക്കാർ. മുസ്തഖീമാണ്, സീനും തായുമാണ്, ത്വ അല്ല. സീന് സ്വാദാവുകയും താ ത്വ ആവുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ തന്നെ ഫവസത്തുന, ഫവസത്തുന, എങ്ങനെ അല്ല, ഫവസ തുന, ഫവസ തുന,
5: ഫവസ തുന.
4: അയ്യോ, പിന്നെ ഇന്നൽ ഇൻസാന, ഇൻസാന ഇഖ്ഫ ആണ്. ഇന്നഹു അലാ ദാലിക ലശഹീദ് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലം ഇദാ ബസറ മാ ഫിൽ ഖുബൂർ. പിന്നെ ഇതിൽ ദാൽ ആയത്ത് അവസാനിക്കുന്നിടത്ത് 3 ആയത്തുകൾ അങ്ങനെയുണ്ട്. ദാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുതുബ് ജദ് 1 അമർത്തി ഉച്ചരിക്കണം. അല്ലാഹു സ്വമദ് ദ് എന്ന് പറഞ്ഞുച്ചരിച്ചില്ലേ, എന്നതുപോലെ ഉച്ചരിക്കണം. ഈ 3 ആയത്തിലും ലിറബ്ബിഹി ലകനൂദ്, ലകനൂത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ലകനൂദ്, ഇങ്ങനെ
5: ലകനൂദ്.
4: ഇന്നഹു അലാ ദാലിക ലശഹീദ്, ലശഹീദ്,
5: ലശഹീദ്.
4: ആ ഇന്നഹു ലിഹുബ്ബിൽ ഖൈർ ലശഹീദ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഓതാം. ആ

0: ഉച്ചാരണം പോരാ, ഗൈന് പറഞ്ഞ ഗൈൻ ആ അങ്ങനെ പറ. ഫൽ മുഗൈറാതി സുബ്ഹ പോരാ, കസറാവുമ്പോ പ്രശ്നമുണ്ട് അല്ലേ. ആ ഒന്നുകൂടി.
1: فالمغيرات صبحا

0: وحصل ما في الصدور
1: وحصل ما في الصدور.
2: ഇന്ന റബ്ബഹും ഒന്ന് ശ്രദ്ധിച്ചോതേണ്ട ആയത്താണ്. ഒന്ന് ഇന്ന നല്ല മണിക്കുക, പിന്നെ റബ്ബഹും ബിഹിം, അങ്ങനെ ഞാൻ പറഞ്ഞു റബ്ബഹും ബിഹിം എന്നല്ല, റബ്ബ ഇങ്ങോട്ട് നോക്കാം, റബ്ബഹും ബി, അങ്ങനെ റബ് പറഞ്ഞട്ടെ, റബ്ബഹും ബി. ആ പിന്നെ യൗമ ഇദിൻ ലഖബീർ, തൻവീനു ശേഷം ലാമാണ്, അപ്പൊ ഇതാം ബിലാകുന്ന.

0: പിന്നതില് ഈ അവസാനം തൻവീന് വഖഫിൽ തൻവീന് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? വഖഫിൽ തൻവീൻ ഉണ്ടല്ലേ, ലബഹൻ ഖദ്ഹൻ, അത് ചെറിയ ഒരു മദ്ദോടുകൂടി നമ്മൾ ഓതിയത് ലബഹ, അതുപോലെ ഖദ്ഹ എന്നല്ല ഓതിയത്, എന്നതുപോലെ ചെറിയൊരു ഇപ്പം കിതാബം മൗഖൂതൻ എന്നാണല്ലോ, അത് കിതാബം മൗഖൂത, ഒരു ചെറിയ, അതായത് അതിൻ്റെ നിയമം ഇങ്ങനെയാണ്, തൻവീൻ ഫത്ഹ്, ഫത്ഹ് തൻവീൻ ആണെങ്കിൽ, അത് രണ്ട് ഫത്ഹ് ആണെങ്കിൽ അതിനെ ചെറിയൊരു അലിഫാക്കി മാറ്റിക്കൊണ്ട് അല്പം നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇവിടെ ലബഹൻ എന്നുള്ള തൻവീൻ ആണ് നസ്ബാണ്, ഫത്ഹാണ്. അപ്പോൾ ആ ലബഹൻ എന്നതിനെ ഒരു അലിഫാക്ക, ലബഹ, മനസ്സിലായില്ലേ? എങ്ങനെ? ലബഹ, ആ ഒരു ചെറിയ ഒരു അലിഫോട് കൂടിയാണ് അവിടെ നിർത്തേണ്ടത്. അത് അതുപോലെ തന്നെയാണ് അവസാനം സുക്കൂനുള്ള നൂനാണെങ്കിലും, ഇപ്പം ലനസ്ഫഅൻ എന്നാണെങ്കിൽ ലനസ്ഫഅ എന്ന് ചെറുതായിട്ട് ഒരു അലിഫോട് കൂടിയാണ് അത് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഓരോ അക്ഷരം ഇപ്പം നമ്മൾ ഇടയ്ക്ക് ചെറുതായിട്ട് തിരുത്തേണ്ടി വരുന്നുണ്ട്, ഒരു കണക്കിന് നല്ലതാണ് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും നമ്മൾ പൂർണ്ണമായ ശ്രദ്ധ അതിലുണ്ടായിരിക്കണം, അപ്പോഴുള്ളൂ നമ്മൾക്ക് അതിനനുസരിച്ച് ഓതി മുന്നോട്ട് പോകാൻ കഴിയുക. ഇൻഷാ അൽഹംദുലില്ലാ. അപ്പോൾ ഈ സൂറത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത സൂറത്തിലേക്ക് നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം, സൂറത്തുൽ ആദിയാത്താണ് ഇന്ന് പാരായണ പഠനത്തിൽ ഇതുവരെ നമ്മൾ ശ്രവിച്ചത്. ക്ലാസ് നയിച്ചത് മുബാറക് ബിൻ ഉമർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, സൂറത്തുൽ ഖമർ, സൂറത്തു അസ്സഫ്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്